0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തോളും.
1: റേഡിയോ സുനോ 91.7 FM.
2: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: വചനങ്ങളിലൂടെ,
1: അസത്യം മിത്രങ്ങളിലൂടെയോ ബന്ധുക്കളിലൂടെയോ വന്നാലും നിങ്ങൾ സ്വീകരിക്കരുത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.

അയ്യപ്പനമ്മ അയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി കടലിലിട്ടു മുങ്ങാ പിള്ളേർ മുങ്ങിയെടുത്തു തട്ടാ പിള്ളേർ തട്ടി.

0: എന്റെ ഹല റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
1: എന്ത്?
0: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റ് ഫ്രീ ആയി കിട്ടിയത്.
1: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
0: അതെ, എല്ലാ ദിവസവും.
1: ഞാൻ എന്താ എന്റെ ഹല നമ്പർ റീചാർജ് ചെയ്യുക.
2: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
3: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: കൂട്ടുകൂടാം.
1: Smart Talk. Brought to you by Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel
2: like you're home. In association with
3: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
4: സ്മാർട്ട് ടോക്കിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം. ഇന്ന് സ്മാർട്ട് ടോക്കിലൂടെ നമ്മൾ വളരെ വിശദമായിട്ട് അറിയാനായിട്ട് പോകുന്നത് മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ്. നമ്മളുടെ കൂടെ മാനിഫെസ്റ്റേഷൻ കോച്ച് മനു പൈലി ജോയിൻ ചെയ്യാണ്. മനു, സ്വാഗതം സ്മാർട്ട് ടോക്കിലേക്ക്.
5: താങ്ക് യു ആർജനിസ.
4: ശരിക്കും മാനിഫെസ്റ്റേഷൻ വർക്ക്ഔട്ട് ആവോ?
5: നല്ല ചോദ്യമാണ് ചോദിക്കുന്നത്, ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. വർക്ക്ഔട്ട് എന്ന് വെച്ചാല് നമ്മള് വർക്ക്ഔട്ട് ആയാലും ഇല്ലെങ്കിലും നമ്മൾ അതിനുവേണ്ടി ഡെലിബറേറ്റ് ആയിട്ട് മാനിഫെസ്റ്റേഷൻ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പ്രാക്ടീസ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോ ഈ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞാല് നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ എനർജി, നമ്മുടെ ആക്ഷൻ, ഇതിന്റെയൊക്കെ ഒരു റിസൾട്ടാണ് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ റിഫ്ലക്ഷൻ ആണ് നമ്മൾ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ചിന്തകൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻ മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ ബിഹേവിയർ മാറാൻ സാധ്യതയുണ്ട്, നമ്മുടെ ചോയ്സ് മാറാൻ സാധ്യതയുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിലേക്ക് നമുക്ക് മാറ്റാൻ സാധിച്ചാൽ നമുക്ക് ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അതാണ് മാനിഫെസ്റ്റേഷൻ.
4: അതായത് ഇപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തായാലും നല്ല കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്.
5: അതെ,
4: ഓരോ ദിവസം നമ്മൾ ആഗ്രഹിക്കുന്ന പോസിറ്റീവ് ആയിട്ട് കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ്.
5: അതെ,
4: അതിനെ കുറച്ചുകൂടെ ബലപ്പെടുത്തുക എന്നുള്ളതാണ് മാനിഫെസ്റ്റേഷൻ എന്നുള്ള രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
5: അതായത് അങ്ങനെയും അതിന് പറയാം, എന്നാൽ ഈ പറഞ്ഞതിനകത്ത് എപ്പോഴും നമ്മൾ ഈ പോസിറ്റീവ് ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രമല്ല അതിന്റെ ലക്ഷ്യം. കാരണം നമ്മളെപ്പോഴും ഒരു മനുഷ്യനായിട്ട് തന്നെ കാണണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഡെയിലി ലൈഫിൽ ചലഞ്ച് ചെയ്യുന്ന പ്രശ്നങ്ങൾ എല്ലാം ഫേസ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ അതിനെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക എന്നുള്ളത് പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആയിട്ടിരിക്കുക എന്നുള്ളതല്ല, നമ്മൾ അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റ് എന്താണെന്നുള്ളത്, നമ്മൾ പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നെഗറ്റീവ് ആണോ. സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മൾ ഇത്ര നെഗറ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളിൽ നിന്ന് ഒരു ഇറിറ്റേഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഇമോഷൻ ആയിരിക്കും വരുന്നത്, അപ്പൊ അത്തരത്തിലുള്ള ആക്ഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പൊ നമ്മളെന്താന്ന് വെച്ചാൽ ടോട്ടലി നമ്മൾ അവെയർ ആവുക ഏതാണ് നമ്മുടെ സ്റ്റേറ്റ് എന്നുള്ളത്. അപ്പൊ അതാണ് നമ്മളൊരു പ്രാക്ടീസ്. അപ്പൊ അവെയർ ആയി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ആ സ്റ്റേറ്റിനനുസരിച്ച് നമ്മുടെ ആക്ഷനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോ ചില സമയത്ത് നമ്മൾ ഒരുപാട് നെഗറ്റീവ് ആയിട്ടിരുന്ന് കഴിഞ്ഞാല് നമുക്ക് ആ സമയത്ത് പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും എടുക്കാതിരിക്കാൻ വേണമെങ്കിൽ, നമ്മുടെ ചോയ്സ് ആണ്. ചിലപ്പോ നമുക്ക് ആ സമയത്ത് നമ്മൾ ചിലപ്പോ ഒരു ആക്ഷൻ എടുത്ത് അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഡാമേജ് നമുക്ക് ഒഴിവാക്കാൻ ചിലപ്പോൾ
4: പറ്റുമായിരിക്കും. പോസിറ്റീവ് തിങ്കിങ് മാത്രമാണ് ഈ മാനിഫെസ്റ്റേഷനിൽ പറയുന്നത്?
5: അല്ല, ഒരിക്കലും അല്ല. നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അവയർനെസ്, അതായത് നമ്മൾ ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ കൂടുതൽ പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് കൂടുതലായിട്ട് നല്ല ഒരു ഇൻസ്പയർഡ് ആക്ഷൻ നമുക്ക് ഉണ്ടാവുകയും അതിനകത്തുനിന്ന് എപ്പോഴും ഒരു പോസിറ്റീവ് തോട്ടിൽ നിന്നായിരിക്കും ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അപ്പൊ നമ്മുടെ യാത്ര എങ്ങോട്ടാണ്, പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യനെ ഒരു മനുഷ്യനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ പോസിബിളി പറ്റുകയില്ല. അപ്പൊ അത് അറിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ആക്ഷൻ അതനുസരിച്ച് ഡെലിബറേറ്റ് ആയിട്ട് അവയർനെസ്സോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ചില ടെക്നിക്സ് ആണ്
4: മാനിഫെസ്റ്റേഷൻ
5: എന്ന് നമുക്ക് വേണമെങ്കിൽ ജനറലി പറയാം. ഡീപ്പ് ആയിട്ട് പറഞ്ഞല്ല,
4: അതായത് സ്വയം മനസ്സിലാക്കൽ.
5: അതെ,
4: എന്ന്
5: വേണമെങ്കിൽ പറയാം. അതെ, സ്വയം മനസ്സിലാക്കുക, നമ്മുടെ സ്വയം നമ്മുടെ ഒരു സ്റ്റേറ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക, അതനുസരിച്ച് നമ്മുടെ ആക്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ നമുക്ക് അതിനെ പറയാം.
4: ഡെയിലി ലൈഫിലെ മാനിഫെസ്റ്റേഷൻ നമുക്ക് കൂടെ ലൈഫിൽ കൊണ്ടുപോകാൻ പറ്റുമോ, സാധ്യമാണോ?
5: തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കൂടെ കൊണ്ടുപോകുന്നാലും ഇല്ലെങ്കിലും മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ മിററിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ റിഫ്ലക്ഷൻ കാണും അല്ലെ. അപ്പൊ നമ്മുടെ മുഖം അപ്പൊ നമ്മുടെ എങ്ങനെയാണ് നമ്മൾ ഫേസ് ഇരിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ മിററിൽ കാണുന്നത്. അല്ലാതെ നമ്മളിപ്പോ നമ്മുടെ ബിയർഡ് ഷേവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആ ഒരു റിഫ്ലക്ഷൻ തന്നെയായിരിക്കും നമ്മൾ മിററിലും കാണാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ എന്നതുപോലെ തന്നെയാണ് ഞാനതിന് പറയുന്നത്, നമ്മളുടെ ഒരു ഇമോഷണൽ സിഗ്നേച്ചർ അല്ലെങ്കിൽ അതിനൊരു ഒരു വൈബ്രേഷണൽ സിഗ്നേച്ചർ എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചിന്തകള്, നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന നമ്മുടെ തോട്ട്സ്, അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിൽ നമ്മുടെ ഇമോഷൻ, അതുപോലെ തന്നെ നമ്മുടെ ആക്ഷൻ, എനർജി, ബോഡിയുടെ ആക്ഷൻ, ഇതിന്റെ മൂന്നിന്റെയും ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും. അപ്പൊ ഇവിടെ എന്താണ്, ഡെയിലി ലൈഫിൽ എങ്ങനെയാന്ന് വെച്ചാൽ യെസ് നമുക്കെല്ലാം നമ്മുടേതായ ആസ്പിറേഷൻസ് ഉണ്ട്, നമ്മുടേതായ ഗോൾസ് ഉണ്ട്. അപ്പൊ ആ ഗോളിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പോ എക്സ്റ്റേണൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ആ ഗോളിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമോഷണൽ സിഗ്നേച്ചറിനെ നമ്മൾ ബോധപൂർവം അല്ലെങ്കിൽ ഡെലിബറേറ്റ്ലി നമ്മളൊന്ന് ട്യൂൺ ചെയ്യുവാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ റേഡിയോസിനോ ഹാപ്പിനെസ് ഫ്രീക്വൻസി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്
4: അല്ലേ?
5: അപ്പൊ എന്നതുപോലെ തന്നെ നമ്മളെ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് നമ്മളെ
4: കൊണ്ടുവരിക
5: എന്നുള്ളതാണ്. അപ്പൊ ആ ഫ്രീക്വൻസിയിൽ ആയി കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മുടെ ചിന്തകൾ മാറും. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ ചോയ്സ് ഒക്കെ മാറുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച തരത്തിലേക്ക് നമ്മുടെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ചേഞ്ച് ആവും.
4: ഓക്കെ, നമ്മുടെ ലൈഫിൽ നമ്മൾ മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിക്കാം. ഞാനിപ്പം എന്റെ ഒരു ഡെയിലി ലൈഫിൽ ഞാൻ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്തൊരു 1 month അല്ലെങ്കിൽ ഇത്ര ഇത്ര സമയം എന്നുണ്ടോ ഒരു ഹാപ്പിനെസ് സ്റ്റേറ്റിലേക്ക്, അല്ലെങ്കിൽ എനിക്ക് തോന്നണല്ലോ ഇത് ഓക്കെയാണ്, എനിക്ക് ഈ റൂട്ട് ഓക്കെയാണ്, ഈ ട്രാക്ക് എനിക്ക് ഓക്കെയാണെന്ന് എനിക്ക് സ്വയം തോന്നണല്ലോ, എത്ര നാളുകൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വരിക?
5: അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ ഒരു പ്രത്യേക ടൈം ഒന്നും
4: ഇല്ല.
5: അത് നമ്മൾ എത്ര പെട്ടെന്ന് നമ്മൾ ആ സ്റ്റേറ്റുമായിട്ട് നമ്മൾ അവെയർ ആകുന്നു എന്നുള്ളതിനെ ആയിരിക്കും
4: സ്വാഭാവികമായിട്ടും.
5: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളിൽ, ഒരുപാട് വലിയ പ്രശ്നങ്ങൾ നമ്മളറിയാം, ഒരുപാട് ഗ്ലൂമി ആയിട്ടിരിക്കുന്നു, ഒരുപാട് കൂടുതലും നെഗറ്റീവായിട്ട്. ഇപ്പം ഞാനത് വളരെ ക്ലിയർ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരാള് ഒരു ദിവസം ഏകദേശം 60,000 ചിന്തകൾ ഒരാൾ ചിന്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഒരു 90% ചിന്തകളും റിപ്പീറ്റഡ് തോട്ട്സ് ആണ്. നമ്മൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരേപോലെ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരേപോലെ ചിന്തിക്കുന്ന ചിന്തകൾ അതിനകത്ത് ഒരു 90% നെഗറ്റീവ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളുടെ ലൈഫിലും അയാൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും, നെഗറ്റീവ് എക്സ്പീരിയൻസ് ആവാനാണ് സാധ്യത
4: അല്ലേ.
5: അപ്പൊ ഇവിടെ നമ്മള് എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചാൽ, ആ നെഗറ്റീവ് എക്സ്പീരിയൻസിന് എത്ര വയസ്സുണ്ടോ, ഇപ്പൊ ഒരു 40 വയസ്സുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അത്രയും വർഷം അയാൾ ആ നെഗറ്റീവ് എക്സ്പീരിയൻസിലൂടെയാണ് കടന്നു പോയിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളുടെ ന്യൂറൽ പാതകൾ, നമ്മുടെ ന്യൂറോ സയൻസിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ അയാളുടെ ന്യൂറൽ വയറിംഗ് അത്രയും സ്ട്രോങ് ആയിരിക്കും. അപ്പൊ ആ വയറിങ്ങിനെ പുതിയ റീവയറിംഗിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം എന്ന് നമുക്ക് പറയാം. ചിലർക്ക് അത് പെട്ടെന്ന് നടക്കും,
4: ചിലർക്ക്
5: തീർച്ചയായിട്ടും. ഫ്യൂച്ചർ ഐഡിയ എന്ന് വെച്ചാൽ ഫ്യൂച്ചറിനെ പറ്റി വളരെ ക്ലാരിറ്റി ഉള്ള, അതെ അതെ തീർച്ചയായിട്ടും. മാനിഫെസ്റ്റേഷൻ എളുപ്പമാണോന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് ആക്ച്വലി. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിച്ച ഒരു ഫ്യൂച്ചർ ആണല്ലോ, അതിലേക്കാണോ നമ്മളെല്ലാം ഓരോ ദിവസം നമ്മുടെ പണി എടുക്കുന്നത് എല്ലാം അതിന് വേണ്ടിയിട്ടാണ്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നമ്മുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷെ നമുക്ക് അതിനൊരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി ചലഞ്ചസ് ആണ്. ഡെയിലി നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, ഫിനാൻസ്, അങ്ങനെ പല പ്രശ്നങ്ങളിലൂടെ നമ്മൾ പോകുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ഫോക്കസ് അതിനകത്തുനിന്ന് മാറുന്നത്. അപ്പൊ നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി, നമ്മുടെ ഫ്യൂച്ചർ ഐഡന്റിറ്റി എന്താണെന്നുള്ളതിനെ പറ്റി വളരെ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, അത് ഇമോഷൻസ് ആയിട്ട് നമ്മുടെ ബോഡി സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതനുസരിച്ചുള്ള എനർജി ആയിരിക്കും വരുന്നത്. നമ്മുടെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇമോഷണൽ അല്ലെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ സിഗ്നേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചർ ഐഡന്റിറ്റിയുമായിട്ട് അലൈൻഡ് ആയിരിക്കും.
4: ചില ആൾക്കാർ പറഞ്ഞു ഞാൻ ഈ ലൂപ്പിൽ പെട്ടു, ഇനി അതൊന്നും ഇറങ്ങി പോകുമ്പോ ഭയങ്കര
5: സ്ഥിരം
4: നമ്മളിപ്പോ കേൾക്കുന്ന വാക്കാണത്. ഇതിപ്പോ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ പറയാറുണ്ട്. ശരിക്കും ഈ ലൂപ്പിൽ പെട്ടുപോകാതെ പോകാനായിട്ട് എന്തൊക്കെ മാനിഫെസ്റ്റേഷനിൽ പറയുന്നുണ്ട്?
5: അത് നല്ല ചോദ്യമാണ്. പക്ഷെ നമുക്ക് ലൂപ്പിൽ എപ്പോഴും നമ്മളൊരു ലൂപ്പിൽ ഇങ്ങനെ പെട്ടോണ്ടിരിക്കും. നമുക്ക് എപ്പോഴും ഒരു ലൂപ്പ് ഉണ്ട്. അപ്പൊ അതൊരു പോസിറ്റീവ് ലൂപ്പാണോ നെഗറ്റീവ് ലൂപ്പാണോ എന്നുള്ളതാണ് നമ്മുടെ
4: തിരിച്ചറിയണം.
5: അപ്പൊ എപ്പോഴും നമ്മളെ ഒരു സ്പൈറൽ നമുക്കുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ തന്നെ നമ്മുടെ ഒരു വയറിംഗ് ആണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ലൈഫ് ഒരു പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെപ്പോഴും ഒരു പോസിറ്റീവ് പ്രൊഡക്റ്റീവ് പാറ്റേൺ ആണെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്, നമുക്കൊരു പ്രശ്നമില്ല. അപ്പൊ അതിനകത്തുനിന്ന് വരുന്ന റിസൾട്ട് നല്ലതായിരിക്കും. പക്ഷെ നമ്മുടെ അതൊരു നെഗറ്റീവ് പാറ്റേൺ ആണ് എന്ന് വിചാരിക്കുക, ഒരു താഴേക്ക് പോകുന്ന ഒരു പാറ്റേൺ ആണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് ആ പാറ്റേണിനെ തിരിച്ചു പിടിക്കണം. ആ പാറ്റേണിന് പുറത്തു പോയിട്ട് നമ്മളൊരു പോസിറ്റീവ് പാറ്റേണിലോട്ട് നമ്മൾ കയറണം. കാരണം നമുക്ക് ലൈഫിൽ എപ്പോഴും പാറ്റേൺസ് ഉണ്ട്. യെസ്, നമ്മൾ ഈ നമ്മുടെ ഈ പരിശീലനത്തിലുള്ള ഒരു പാർട്ടാണ്. നമ്മൾ ആ തിരിച്ചറിയുക നമ്മൾ ഏത് പാറ്റേണിലാണ് പോകുന്നത്, ഒരു നെഗറ്റീവ് ഇൻവേർട്ട് പാറ്റേൺ ലൂപ്പിലാണോ അതോ ഒരു പോസിറ്റീവിലേക്കാണോ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു ബ്രെയിനിന്റെ ഒരു അവസ്ഥ തന്നെയാണത്. നമ്മുടെ തലവര എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ബ്രെയിനിൽ തന്നെ ആ പാറ്റേൺ ഉണ്ട് ഫിസിക്കലായിട്ട്. അപ്പൊ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തു പോരുന്ന നമ്മുടെ ഒരു ഹാബിറ്റിന്റെയും നമ്മുടെ ആക്ഷൻസിന്റെയും നമ്മുടെ ഇമോഷന്റെയും എല്ലാം ഒരു റിഫ്ലക്ഷൻ ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ ആ ന്യൂറൽ പാതകൾ ആ രീതിയിലാണ് അത് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നത് പരസ്പരം. അപ്പൊ ആ ന്യൂറൽ പാത്വേസിനെ നമ്മൾ റീറൈറ്റ് ചെയ്താൽ, പുതിയ ഒരു പാറ്റേൺ ആക്കി മാറ്റി കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ട് നമ്മുടെ ചിന്തകളും നമ്മുടെ തോട്ട്സും നമ്മുടെ പ്രവൃത്തിയൊക്കെ മാറും. അതനുസരിച്ച് നമ്മൾ ആ ഒരു പോസിറ്റീവ് പാറ്റേണിലേക്ക്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഫ്യൂച്ചറിലേക്ക് അലൈൻ ചെയ്യുന്ന പാറ്റേണിലേക്ക് നമുക്ക് മാറ്റാൻ
4: പറ്റും. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനായിട്ടുണ്ട് മാനിഫെസ്റ്റേഷനെ കുറിച്ച്. മനു പൈലിയാണ് നമ്മളുടെ കൂടെ. കേട്ട് കൂട്ടുകൂടാം.

0: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.

0: Smart Talk.
1: Brought to you by
2: Lulu. Hypermarkets, supermarkets, and department stores where the world comes to shop.
3: Just feel like you're home.
1: In association with
4: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodoppam Malabar Promise nalguna complete transparency.
5: മാനിഫെസ്റ്റേഷൻ കോച്ച് മനു പൈലിയാണ് നമ്മളുടെ കൂടെ ഇന്ന് സ്മാർട്ട് ടോക്കിലുള്ളത്. ശരിക്കും എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, നമുക്ക് എന്തെങ്കിലും ചെറിയ പ്രാക്ടീസുകൾ ഇപ്പൊ കേൾക്കുന്നവർക്ക് വേണ്ടിട്ട് പറയാൻ പറ്റുമോ?
6: പ്രാക്ടീസ് എന്ന് പറഞ്ഞാല് യെസ്, ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ആണ്. ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാല് മറ്റൊന്നുമല്ല, നമ്മളൊന്ന് നമ്മുടെ ബോഡിയെ ഒന്ന് ഒരു റിലാക്സ് സ്റ്റേറ്റിൽ എത്തുക. നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ഇതാണ്, എപ്പോഴും നമ്മുടെ മസിൽസിനെ ഒന്ന് റിലാക്സ് ആവുക. മസിലിനെ റിലാക്സ് ആക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ ഡീപ് ബ്രീത്ത് എടുക്കുക. നമ്മൾ ഡീപ് ബ്രീത്ത് എടുക്കുക, അപ്പോ ഒരു 2 മിനിറ്റ്സ് നമ്മൾ വളരെ ഡീപ് ബ്രീത്ത് ആയിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ആ ഡീപ് ബ്രീത്ത് എടുക്കുക. നമ്മളെ ബോഡി വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സ്റ്റേറ്റിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും പെട്ടെന്നൊന്നുമല്ല, ആ റിലാക്സ്ഡ് സ്റ്റേറ്റിലാണ് നമ്മുടെ ഫ്യൂച്ചർ എന്താണ്, നമ്മുടെ ഫ്യൂച്ചർ ഐഡന്റിറ്റി എന്താണ് എന്നുള്ളത്, നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്താണ്, ഒരു മേ ബി ഒരു 3 to 5 years നമ്മൾ നോക്കുമ്പോഴേക്കും നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ് എന്ന് നമ്മൾ മനസ്സിലൊന്ന് കൊണ്ടുവരിക. അത് കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിന് വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിട്ട് കൊണ്ടുവരണം. എന്ന് വെച്ചാല് ഇപ്പൊ നമ്മളൊരു ഒരു ലാൻഡ് ക്രൂയിസർ വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ ആ ലാൻഡ് ക്രൂയിസർ വാങ്ങിച്ച് നമ്മൾ അതിലിരിക്കുമ്പോൾ അതിന്റെ ആ ഒരു പുതിയ ടെക്സ്ചറും അതിന്റെ ലെതറിന്റെ ഫീലിങ്ങും അതിനകത്ത് നിന്ന് ആ ഒരു അതിന്റെ ഒരു നല്ലൊരു കാരണത്തുള്ള ഒരു ഫ്രാഗ്രൻസും ആ എയർ കണ്ടീഷന്റെ ആ ഒരു ശബ്ദവും അതൊക്കെ നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ എക്സാക്ട്ലി നമ്മുടെ ബ്രെയിന് തോന്നണം എക്സാക്ട്ലി നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഈ ലാൻഡ് ക്രൂയിസർ. ഇപ്പൊ നമ്മൾ എന്താണോ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നത്, അപ്പോ നമ്മൾ എന്ത് തരത്തിലുള്ള വാഹനമാണ് നമ്മൾ ഓടിക്കൊണ്ടുവന്നത്, നമ്മൾ എന്ത് വസ്ത്രമാണ്, നമ്മൾ എവിടെയാണുള്ളത്, നമ്മൾ ആരുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഒരു ഇൻകം സോഴ്സ് എന്താണ്, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്കും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു എൻഡ് ഇമോഷൻ. നമ്മളൊരു വണ്ടി വാങ്ങിക്കുന്നതും ആ വണ്ടി വാങ്ങിച്ചു കഴിയുമ്പോൾ ഒരു എൻഡ് ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ ആ എൻഡ് ഇമോഷൻ എന്താണോ, എൻഡ് ഇമോഷൻ എക്സാക്ട്ലി നമ്മുടെ ബോഡിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ട്രൈ ചെയ്യാം. അപ്പൊ അത് നമുക്ക് എത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും നമ്മുടെ ബോഡി മനസ്സിലാക്കുന്നത്, നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കുന്നത് അത് ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണെന്നാണ്. ബോഡിക്ക് അറിയില്ല ഇത് ഇമാജിനറി ആണോ അത് റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണോ, നമ്മുടെ ബ്രെയിൻ അറിയില്ല. അപ്പൊ ബ്രെയിൻ അതനുസരിച്ചിട്ടുള്ള കെമിക്കൽസ് നമ്മുടെ ബോഡിയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോ അതനുസരിച്ച് നമ്മുടെ ചിന്തകൾ മാറും. അപ്പൊ അതിനകത്തും നമുക്കൊരു ഇൻസ്പയർഡ് ആക്ഷൻ ഉണ്ടാവും. ഞാൻ പറയാം, ഇത് റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ മുമ്പിൽ നമ്മൾ സംസാരിച്ച പോലെയുള്ള നമ്മുടെ നെഗറ്റീവ് എന്തെങ്കിലും തരത്തിലുള്ള ലൂപ്സ് ഉണ്ടെങ്കിൽ അതിനെ ഇത് റീറൈറ്റ് ചെയ്യും. കാരണം വെച്ചാൽ നമ്മുടെ ബോഡി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബോഡി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പറയുന്ന പ്രവൃത്തിയിലൂടെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ബോഡിയെ കെമിക്കലി പഠിപ്പിക്കുകയാണ് നമ്മുടെ എൻഡ് ഇമോഷൻ എന്താണെന്നുള്ളത്. ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ഫ്യൂച്ചർ എന്താണ്, ആ ഫ്യൂച്ചറിനെ കുറിച്ച് നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ പതുക്കെ ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മറ്റൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുന്ന ഒരു അവസ്ഥയിലേക്ക്, ഐ മീൻ നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ ഒരു ഐഡന്റിറ്റിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇത് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ അതനുസരിച്ച് നമ്മുടെ ചിന്തകളും നമ്മുടെ ആക്ഷൻസ് ഒക്കെ അതിന് അലൈൻഡ് ആയിട്ട് മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട്.
5: നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ പുതിയ വീട്ടിലേക്കാണ് താമസം മാറാനാഗ്രഹിക്കുന്നതെങ്കിൽ ആ വീടിനെ സ്വപ്നം
6: കാണുക. അത് നമ്മള് സ്വപ്നം കാണുന്നതോടൊപ്പം തന്നെ ഇമോഷൻസ് ആയിട്ട് നമ്മൾ കാണുക നമ്മുടെ ബോഡിയിൽ. ഇതിപ്പം ഇത് ഒരുപാട് പേര് ഇത് പഠിച്ചിട്ട് ഒന്നുമല്ല ചെയ്യുന്നത്, ഒരുപാട് പേർക്ക് നമുക്ക് തന്നെ ഉണ്ടല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ സ്വപ്നം കാണുന്നുണ്ടല്ലോ. അപ്പൊ സ്വപ്നം കാണുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഇപ്പൊ പലപ്പോഴും ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സാധാരണ ആളുകൾക്ക് സ്വപ്നം കാണുമ്പോൾ തന്നെ പേടി, ഇതെന്നെ കൊണ്ട് പറ്റുമോ, ഒരു സെൽഫ് ഡൗട്ട് വരും. ഈ സെൽഫ് ഡൗട്ട് വരുന്നവരാണ് ലൈഫിൽ എപ്പോഴും ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്, ബാക്കിലേക്ക് പോകുന്നത്. നമുക്കറിയാലോ, നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒട്ടും സാഹചര്യം ഇല്ലാത്ത ആൾക്കാരും വളരെ വലിയ ഉന്നത വിജയങ്ങൾ നേടുന്ന കണ്ടിട്ടുണ്ട്. അവരൊന്നും മാനിഫെസ്റ്റേഷൻ പോയി പ്രാക്ടീസ് ചെയ്തിട്ടൊന്നും അല്ല, അല്ലെ പഠിച്ചിട്ടുമല്ല, പക്ഷെ അറിഞ്ഞോ അറിയാതെ അവർ ഈ പ്രവൃത്തി ചെയ്യുന്നുണ്ട് അവരുടെ ഉള്ളിൽ. അപ്പൊ നമുക്ക് ഇത് പഠിക്കുമ്പോ നമ്മളിത് ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ഐഡിയ. ഞാൻ ജസ്റ്റ് എന്റെ ഐഡിയ പറഞ്ഞതാണ്. അപ്പൊ ഒരു പ്രാക്ടീസ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പും അതുപോലെ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്തും ഒരു 5 to 10 minutes നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത് നമ്മള് ഒന്ന് ഒരു പ്രോഗ്രാമിംഗ് ആണ്, നമ്മുടെ ബോഡിയുടെ സബ് കോൺഷ്യസ് ലെവലില് ഒരു ചെറിയ പ്രോഗ്രാമിംഗ് ആണ് ഇത് ചെയ്യുന്നത്.
5: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൺപ്രൊഡക്റ്റീവ് ആണ്. നമ്മൾ നേരത്തെ ലൂപ്പ് പറഞ്ഞ പോലെ ഒരു കാര്യമാണ് അൺപ്രൊഡക്റ്റീവ് ആയിട്ട് ഒരു വ്യക്തി ഇരിക്കുക എന്ന് പറയുന്നത്. ശരിക്കും എന്താണ് അൺപ്രൊഡക്റ്റീവ് ആയ ഒരു വ്യക്തി, എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇപ്പൊ നമ്മൾ അൺപ്രൊഡക്റ്റീവ് ആണോ അല്ലയോ നമുക്ക് തിരിച്ചറിയാലോ. എന്താണ് അൺപ്രൊഡക്റ്റീവ് വ്യക്തി എന്ന് പറയുന്നത്?
6: അൺപ്രൊഡക്റ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലേസി ആണ് അല്ലെങ്കിൽ
5: മടിയുണ്ട്,
6: മടിയാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരു ന്യൂറൽ വയറിംഗ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മളെ ഒരു ഡിസ്കംഫർട്ടിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു ന്യൂറൽ വയറിംഗ് ആണത്. അതെ, അതായത് സി നമുക്ക് ഇപ്പൊ ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ നമുക്ക് ഇമോഷണലി അത്ര താല്പര്യം ഇല്ലാത്ത കാര്യം ചെയ്യാൻ നമുക്ക് ഇഷ്ടമില്ലല്ലോ. നമ്മുടെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം ഇപ്പം അർജുൻ ഈസ ഇവിടെ മൈക്കിന് മുമ്പിൽ വന്നാൽ വളരെ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ കാര്യം ചെയ്യും. പക്ഷെ ചെയ്യാത്ത ഒരു കാര്യത്തിലേക്ക് ഇപ്പൊ ഒരു ഫ്ലൈറ്റിന്റെ കോക്പിറ്റിലേക്ക് ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആവും അല്ലെ. കാരണം നമ്മുടെ ബ്രെയിൻ അറിയില്ല, ബ്രെയിൻ ഒട്ടും ഫെമിലിയർ അല്ലാത്ത ഒരു സിറ്റുവേഷനാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ നമ്മുടെ ലേസിനെസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ അൺപ്രൊഡക്റ്റീവ് ആകുക എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് വ്യക്തമായ ഒരു പാറ്റേൺ ഇല്ലാത്ത ഒരു സാഹചര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോഴാണ് എപ്പോഴും നമുക്കൊരു ലേസിനെസ് അല്ലെങ്കിൽ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന മാറ്റി വെക്കുന്നതൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ശരീരത്തിന് ഡിസ്കംഫർട്ട് ഉണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങളെ നമ്മളാണ് അതാണ് നമ്മൾ മാറ്റി വെക്കുന്നത്. കാരണം ഡിസ്കംഫർട്ട് നമ്മുടെ ബോഡിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കുക. അതിങ്ങനെ കൂടി കഴിയുമ്പോൾ അത് കുറെ അക്യുമുലേറ്റ് ചെയ്യും. അത് പിന്നെ അത് നമുക്കൊരു നമ്മളൊന്നും ചെയ്തില്ല എന്നൊരു ഫീൽ വരും. അപ്പൊ സെയിം തന്നെയാണ് ഇവിടെയും മാനിഫെസ്റ്റേഷന്റെ പോയിന്റ് ഓഫ് വ്യൂലും അല്ലെങ്കിൽ അതിനെ ഒരു ബോഡി ഇമോഷനെ നമ്മൾ നോക്കുകയാണെങ്കിലും ഇതേ കാര്യം തന്നെയാണ്. അതായത് നമ്മൾ അവിടെ ഒരു അവയർനെസ് കൊണ്ട് നമ്മൾ നോക്കുകയാണ്, ഓക്കെ ഇപ്പൊ എന്താണ് ഇപ്പൊ കൂടുതൽ ഇപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് ക്രെഡിറ്റ് കാർഡ് ബിൽ അടയ്ക്കാനുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ക്രെഡിറ്റ് കാർഡ് ബിൽ അടയ്ക്കണമെങ്കിൽ നമുക്ക് കുറെ സ്റ്റെപ്സ് ഉണ്ട്. ഒന്ന്, നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്പ് തുറക്കണം, അതിനകത്ത് നമ്മൾ എത്രയാണ് നോക്കണം, അതിനുശേഷം അത് പേയ്മെന്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ തുറക്കുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും നമ്മുടെ മൊബൈൽ ആപ്പിന്റെ ഐ മീൻ അതിന്റെ പാസ്വേഡ് ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടോ, അല്ലെ അത് ചിലപ്പോൾ റീസെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് മെസ്സേജ് വരും. അപ്പൊ അത് ചെയ്യാനുള്ള ഒരു ഡിസ്കംഫർട്ട് നമുക്ക് വരും. അതുകൊണ്ട് നമ്മൾ പിന്നെ അത് തൽക്കാലമായിട്ട് ചെറിയൊരു കാര്യമാണ്,
5: സംഭവിക്കുന്ന
6: കാര്യങ്ങളാണ്. അപ്പൊ ഇതേപോലെയുള്ള കുറെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇപ്പൊ അക്കൗണ്ടന്റ് പറയുകയാണ് ടാക്സ് ഫയൽ ചെയ്യാറായി, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ അയക്കും. നമുക്ക് ഡോക്യുമെന്റ് അയക്കാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടല്ല, പക്ഷെ ഇതൊക്കെ എവിടെ ഇരിക്കുന്നത് നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അതെല്ലാം കളക്ട് ചെയ്യാനുള്ള ആ ഒരു ഡിസ്കംഫർട്ട് ഒഴിവാക്കാൻ, അതെ മടിക്ക് ഞാൻ ഡിസ്കംഫർട്ട് ആ ഒരു ഡിസ്കംഫർട്ട് ഒഴിവാക്കാനാണ് നമ്മൾ അത് അപ്പൊ ചെയ്യാതിരിക്കുന്നത്. അപ്പൊ അതിങ്ങനെ കുറെ സെറ്റ്സ് ഓഫ് കാര്യങ്ങളാകുമ്പോഴത്തേക്കും അത് കൂടും. ഇത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ഇതിനൊരു ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഫ്യൂച്ചറിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ നമ്മളിപ്പോ ക്രെഡിറ്റ് കാർഡിന്റെ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു 90 seconds നമുക്ക് ഉണ്ടാവുന്ന ഡിസ്കംഫർട്ട് നമ്മുടെ ബോഡി കൂടെ അങ്ങ് അനുഭവിച്ചങ്ങ് വിടുകയാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് 6 to 90 seconds
5: ചെയ്യുക,
6: നമ്മള് ആ ചെയ്യുമ്പോൾ ഡിസ്കംഫർട്ട് നമ്മൾ അങ്ങ് എക്സ്പീരിയൻസ് ചെയ്യുക. എന്ന് പറഞ്ഞാല് ഇപ്പൊ ക്രെഡിറ്റ് കാർഡിന്റെ ബിൽ അടയ്ക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് നമ്മൾ നോക്കൂ, പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ അവർ പിന്നെയും പറയുന്നു, ചടങ്ങ് വിചാരിച്ചിരിക്കുക. അപ്പൊ ഇനിയിപ്പോ എന്തോ പെട്ടെന്ന് ഒരു സെക്കൻഡ് അവിടെയാണ് നമ്മൾ അവയർനെസ് കൊണ്ടുവരുന്നത്. പെട്ടെന്ന് നമുക്ക് ഏതൊരു ഇമോഷനും ഒരു 60 to 90 seconds ആണ് നമ്മുടെ ബോഡിയിൽ നിൽക്കാന്നാ പറയാ. ഓ ഇനി ഇത് ചെയ്യണല്ലോ, എന്തായാലും നമ്മൾ അവിടെ ഇരിക്കുക. ആ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒരു 90 seconds ആ നമുക്കുണ്ടാവുന്ന ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, ആ ഒരു ഡിസ്കംഫർട്ട്, അത് ശരീരത്തിൽ കൂടെ അങ്ങ് അനുഭവിച്ച് അങ്ങ് വിടുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴത്തേക്കോ അത് ഒരു സെക്കൻഡ് നമ്മളിങ്ങനെ നമ്മളൊക്കെ ഒരു വേവ് പോലെ ഇങ്ങനെ പോയി എന്ന് വിചാരിക്കുക. അപ്പൊ പിന്നെ നമുക്ക് അവിടെ ഒരു അവയർനെസ് വന്നു, ശരി എന്തായാലും ചെയ്തേക്കാം, ഒരു 2 minutes നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാം.
5: ഒന്ന്
6: പോസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ആ ഒരു എക്സ്പീരിയൻസ് ഹൈ ഇന്റൻസിറ്റിയിൽ നമ്മുടെ ബോഡി കൂടെ അങ്ങ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് വിട്ടു നോക്കുക. ഇനി അങ്ങനെ ചെയ്ത് നോക്കുക, എപ്പോഴെങ്കിലും അങ്ങനെ ഡിസ്കംഫർട്ട് വരുമ്പോ. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അപ്പൊ നമുക്ക് അവയർനെസ് വന്നു, ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും വരിക, ഇനി ഇതിപ്പോ ഒരു 2 minutes അങ്ങ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പണിയും കഴിഞ്ഞു. അപ്പോ ആ ഇമോഷൻ നമ്മുടെ ഉള്ളിലൂടെ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് നമ്മൾ, ആ ഡിസ്കംഫർട്ട് എന്ന് പറയുന്ന ആ ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രെയിന് അത് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയി മാറി. അപ്പൊ അതുകൊണ്ട് എന്തായാലും നമ്മൾ ആ സമയത്ത് ഇരുന്നിട്ട് ആ പാസ്വേഡ് അങ്ങ് റീസെറ്റ് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് പ്രാക്ടീസ് ചെയ്യണം. ചെയ്താലാണ് നമുക്ക് അത് മനസ്സിലാവുള്ളൂ. ഞാനിപ്പോ ഇത് പറഞ്ഞതുപോലെ അല്ല, അത് ഇതിങ്ങനെ നമ്മൾ ഏതൊരു ആക്ഷൻ എടുത്താലും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഒരു 60 to 90 seconds അവയർനെസ് അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എന്റെ ക്ലാസ്സിൽ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം കൂടുതലും സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവര് പലപ്പോഴും അതൊരു ലൂപ്പാണല്ലോ, അപ്പൊ ഈ ലൂപ്പിനകത്ത് നിന്ന് എങ്ങനെ പുറത്തു ചാടാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ നാട്ടില് ഭയങ്കര ലയബിലിറ്റി ഒക്കെ ആയിട്ടുള്ള ആൾക്കാര് വിദേശത്ത് വരുന്നു, അവിടെ വന്നു കഴിയുമ്പോൾ വീണ്ടും അവർക്ക് അതിന്റെ ലയബിലിറ്റി വരുന്നത്. അപ്പം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. അതെ അതെ അതെ അതെ അതെ. അപ്പൊ അതിന്റെ ഒരു കാരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ വയറിംഗ് ആണ്. നമുക്ക് എപ്പോഴും ബൈ ഡിഫോൾട്ട് ആയിട്ട് ഒരു പണത്തിന്റെ ആവശ്യം വരുമ്പോഴത്തേക്കും നമ്മൾ പണം കടമെടുക്കാനുള്ള ഒരു പോസിബിലിറ്റി ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി ആ ഒരു ലൂപ്പിനെ നമ്മള് അതിൽ നിന്ന് മാറിയിട്ട് പണത്തിന് ആവശ്യം വരുമ്പോൾ നമ്മളൊരു ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് ആ പണം ഉണ്ടാക്കണം എന്ന തരത്തിലേക്ക് നമ്മൾ ബ്രെയിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് പോസിബിൾ ആണ്. അങ്ങനെ ഒരുപാട് പേർക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ കടമുള്ള അവസ്ഥയിൽ നിന്നും കടമില്ലാത്ത അല്ലെങ്കിൽ സർപ്ലസിന്റെ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് തന്നെ വളരെ ലിവിങ് എക്സാമ്പിൾ വളരെയധികം ഉണ്ട് ഈ ഒരു കാര്യത്തിൽ.
5: എങ്ങനെ സാറിലേക്ക് എത്താൻ പറ്റും, ആളുകൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്ലാസ്സുകൾ, പ്രാക്ടീസിന് വേണ്ടി എത്ര സമയം നീട്ടി വെക്കണം?
6: അതായത് ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ എന്റെ റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പൊ അത് ഇൻസ്റ്റാഗ്രാമിൽ അറ്റ് മനു പൈലി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ മനു പൈലി സെർച്ച് ചെയ്ത് എന്റെ വീഡിയോസും എന്റെ പ്രോഗ്രാംസിലേക്കുള്ള ലിങ്ക്സ് എല്ലാം അവിടെ അവൈലബിൾ ആണ്. അപ്പൊ അതിനകത്ത് 21 days മാനിഫെസ്റ്റേഷൻ ക്ലബ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു ക്ലാസ് ആണ് ഉള്ളത്. അപ്പൊ അതിനകത്ത് വന്നിട്ട് അത് അതിന്റെ ഒരു 4 seasons വീഡിയോസ് അതിനകത്ത് ഉണ്ട്. അതിനകത്ത് 21 videos വീതമാണ് 4 seasons. അപ്പൊ അതൊരു സാധാരണ ഒരാളുടെ ഒരു ഒരു മനുഷ്യന്റെ ഒരു ഹ്യൂമൻ സാധാരണ പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളാണ് അതിനകത്ത് സംസാരിക്കുന്നത്. അപ്പൊ അതിലൂടെ പോകുമ്പോഴത്തേക്ക് അവർക്ക് എങ്ങനെയാണ് അതിനെ ടാക്കിൾ ചെയ്യേണ്ടത്, അപ്പൊ അതിന് ഓരോ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള ടെക്നിക്സും അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അത് വളരെ ഏതൊരു സാധാരണക്കാരൻ നോർമലി അത് കേട്ട് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, അതിനകത്ത് പല ടെക്നിക്സ് ഉണ്ടെങ്കിലും അതിനകത്ത് ഒന്നോ രണ്ടോ കാര്യങ്ങൾ മതിയായിരിക്കും ഒരു പക്ഷെ നമ്മുടെ പ്രശ്നത്തിൽ സോൾവ് ചെയ്യാനായിട്ട്. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ അതൊരു നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അത് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാര്യവും നമ്മൾ പെട്ടെന്ന് വായിച്ച ഒരു പുസ്തകം പെട്ടെന്ന് വായിച്ചുകൊണ്ട് നമുക്കത് മനസ്സിലാവില്ല, പക്ഷെ അത് നമ്മളത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ഒരു ഒരു ലൈഫ് സ്റ്റൈലായി മാറുന്നത്. നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ, ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇതേക്കുറിച്ച് സംസാരിക്കുക, നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് നമ്മൾ അവിടെ സംസാരിക്കുക. ഇപ്പൊ നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ മിക്കവാറും ഫാമിലി ആയിട്ട് പോകുമ്പോൾ ചിലപ്പം വേറെ ആരെയും കുറ്റം പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ പോകുന്നത്. കാരണം പറയുമ്പോൾ ഒരു ചെറിയ ഒരു ക്ലോസ്ഡ് ലാബ് സ്പേസിൽ ഇരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ബോണ്ടിങ്ങിന് ഫാമിലി ബോണ്ടിങ്ങിന് പറ്റിയൊരു സമയമാണ്. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുക. കുട്ടികൾക്കാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറ്റും എന്ന തരത്തിലുള്ള രീതിയിൽ സംസാരിക്കുക എപ്പോഴും. അപ്പൊ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് ആയിട്ട് നമ്മുടെ കാറിൽ സംസാരിക്കും. അപ്പൊ അത് ഇത് അത് പിള്ളേരുടെ ഒരു വയറിംഗ് ആയിട്ട് മാറും. അപ്പൊ പിള്ളേരെ അത് അത് അവര് വലുതാവുമ്പോഴും ഇപ്പൊ നമ്മൾ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു വേർഡ്സ് അതെപ്പോഴും അവരുടെ അതിങ്ങനെ റിപ്പീറ്റ് ആയിട്ടുണ്ടിരിക്കും. അവരുടെ ഒരു പ്രോഗ്രാമിംഗ് ആയി മാറും. അങ്ങനെയാണ് അത് കുട്ടികൾക്ക് പ്രയോജനകരമാകുന്നത്.
5: ഇപ്പൊ ഈ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ ഫോളോ ചെയ്യുന്ന ഒരാളുടെ സ്വഭാവത്തിൽ കാലക്രമേണ മാറ്റങ്ങൾ സംഭവിക്കോ?
6: തീർച്ചയായിട്ടും അതാണ് ആ കാലക്രമേണ എന്നുള്ളതാണ് അതിന് കറക്റ്റ് വേർഡ്. കാരണം എന്താന്ന് വെച്ചാല് പെട്ടെന്നല്ല എല്ലാവർക്കും വേണ്ടത്,
5: പെട്ടെന്നാണ്
6: ക്വിക്ക് റിസൾട്ട് ആണ് എല്ലാവർക്കും വേണ്ടത്. ശരിക്കും അതാണ് നമ്മളതിന് സമയം കൊടുക്കുക. സമയം കൊടുത്താൽ തീർച്ചയായിട്ടും അത് വരും. ഞാൻ പറയുന്ന എപ്പോഴും ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അത് ഒരു 300 instances ആണ്. നമ്മളൊരു 300 times അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനകത്ത് മാസ്റ്റർ ആവുന്നത്. ഇപ്പൊ ക്ലോസ് ടു 1 year നമ്മളത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാറ്റം, പ്രകടമായ ഒരു മാറ്റം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും.
5: എപ്പോഴാണ് ഈ ഒരു മേഖലയിലേക്ക് വന്ന, എന്തെങ്കിലും സ്പെസിഫിക് കാരണമുണ്ടോ?
6: ഞാന് ഇത് 2006 ഞാൻ ആ സമയത്ത് മെൽബണിലായിരുന്നു ഓസ്ട്രേലിയ. ഞാൻ എന്റെ മാസ്റ്റർ ഡിഗ്രി അവിടെ പഠിച്ചു. അപ്പൊ അവിടെ ഞാനൊരു പാർട്ട് ടൈം സെയിൽസിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവരാണ് അന്ന് ദ സീക്രട്ട് എന്ന് പറയുന്ന ബുക്ക് ആ സമയത്ത് ഭയങ്കര ഹിറ്റായാലും. അപ്പൊ അതിന്റെ ഒരു ഓഥർ റോണ്ട ബ്രയന്റെ ഒരു അസോസിയേറ്റിന്റെ ഒരു ട്രെയിനിങ് അവര് ഈ സെയിൽസിന്റെ ഒരു പാർട്ടായിട്ട് അറ്റൻഡ് ചെയ്തു. അപ്പൊ അതൊരു പുതിയ ഒരു ഇൻസൈറ്റ് ആയിരുന്നു കിട്ടുന്നത്. കാരണം നമ്മൾ സാധാരണ നമ്മളെ ഒരു ലിമിറ്റഡ് ബിലീഫിൽ നിന്നും നമ്മൾ ആഗ്രഹിച്ച തലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും എന്നുള്ള ഒരു തോട്ട്. അപ്പൊ അത് ഭയങ്കര ഒരു ഒരു നമുക്കൊരു തോട്ട് പ്രൊവോക്കിംഗ് ഒരു സാധനമായിരുന്നു ആ സമയത്ത്. ആ സമയത്ത് അത് ഒരുപാട് ഹിറ്റായി. അപ്പൊ അതേക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നേടാൻ പറ്റി. അപ്പൊ എനിക്കത് ഇഷ്ടപ്പെട്ടു പരിപാടി. കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ എല്ലാം തലതിരി അടിക്കാൻ തുടങ്ങി, ഒന്നും വർക്കാവാ തോന്നും. എനിക്ക് മനസ്സിലായത് വർക്കാവും, പക്ഷെ എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു. എന്റെ കൺസൾട്ടിംഗ് ബിസിനസ് കൺസൾട്ടിങ്ങിലും സെയിൽസ് ട്രെയിനിങ്ങിലും ഒക്കെ ആൾക്കാർക്ക് ഇത് ഞാൻ ഈ മറ്റൊരു തരത്തിൽ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പറഞ്ഞപ്പോൾ അത് അവർക്ക് പ്രയോജനം ഉണ്ടാവും അറിഞ്ഞപ്പോഴാണ് ഞാൻ പതുക്കെ ഇതൊരു ട്രെയിനിങ് ഒരു രീതിയിലേക്ക്.
5: സെയിൽസിലുള്ളവർക്ക് ആക്ച്വലി ഇത് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും?
6: തീർച്ചയായിട്ടും സെയിൽസിലുള്ളവർക്ക് ഇതുപോലെ നമുക്ക് എപ്പോഴും സെയിൽസിൽ എപ്പോഴും പറയുന്നൊരു വേർഡാണല്ലോ ടാർഗറ്റ്, നമുക്ക് അതിലേക്ക് എത്തിക്കണമല്ലോ. അപ്പൊ ഈ മന്ത് തുടങ്ങുമ്പോൾ തന്നെ ഇതറിയാം, പക്ഷെ നമുക്ക് കുറച്ച് കഴിയുമ്പഴത്തേക്കും സ്ഥിരമായിട്ട് അങ്ങനെ ടാർഗറ്റ് എത്താത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മള് പതുക്കെ നമുക്കൊരു ഫ്രസ്ട്രേഷനും കഴിയുമ്പഴത്തേക്കും ഒരു സെൽഫ് ഡൗട്ട് ഒക്കെ അടിക്കാൻ തുടങ്ങും. ഈ സെൽഫ് ഡൗട്ട് അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അതിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. എപ്പോഴും നമുക്ക് പോസിറ്റീവ് ആയിട്ട് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ആ ഒരു ഇൻസ്പയർഡ് ആക്ഷൻ ഉണ്ടാവണം. അപ്പൊ എപ്പോഴും ഞാൻ പറയുന്നത് ഞാൻ സെയിൽസ് ടീമിനും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കുക. അപ്പൊ നമ്മള് എത്രയാണ്, ഇപ്പൊ ഒരു 1 million ആണ് എന്ന് വിചാരിക്കുക നമ്മളൊരു സെയിൽസ് ടാർഗറ്റ്. അപ്പൊ നമ്മളൊരു 2 million ഒക്കെ നമുക്ക് അതിനൊരു സെയിൽ വരുന്നതായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ലോജിക്കലി നമുക്ക് പൈപ്പ് ലൈൻ ഒന്നും ഉണ്ടാവണമെന്നില്ല, നമുക്ക് ഒരു ക്ലയന്റ് ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമ്മൾ വളരെ ചുമ്മാ വിചാരിക്കുകയാണ്, അങ്ങനെ വിചാരിക്കുന്നതിന് നമുക്കൊരു കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിലീഫിൽ നമ്മൾ ഇരിക്കുക, നമ്മളെ നമുക്ക് ഇത് പറ്റുമെന്നുള്ള ഒരു തോട്ടിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ടാർഗറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അതുപോലെ തന്നെ 15 എത്തുമ്പോഴും ഒക്കെ ഉള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വരികയും ചെയ്യും. ഇപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു എൻഡ് ഇമോഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ടാർഗറ്റ് എത്തിയ ഒരാളുടെ ഒരു ഇമോഷൻ നമ്മൾ റെഗുലർ ആയിട്ട് കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ആക്ഷൻസിന്റെ ക്വാളിറ്റി കൂടും. എന്താ പറയുക, നമ്മുടെ കോൾ ഇപ്പൊ ഫോൺ ടെലികോൾ ആണ് ടെലികോളിങ്ങിന്റെ ക്വാളിറ്റി കൂടും. നമ്മളൊരു കസ്റ്റമറെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് ഒരു സെയില് ചോദിക്കാൻ വേണ്ടി പോയി കഴിയുന്നവരല്ല നമ്മൾ വളരെ കൂളായിട്ട് പോയി നമ്മളൊരു സെയിൽ ഇരിക്കുന്നത് അല്ലെ. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസിനെ നമ്മൾ എൻറ്റയർലി ചേഞ്ച് ചെയ്യുക. അയാള് നമ്മളൊരു ഒരു സെയിൽസ്മാൻ എന്നതിനേക്കാൾ കൂടുതലായിട്ട് നല്ലൊരു കൺസൾട്ടന്റ് ആണ് അല്ലെങ്കിൽ നല്ലൊരു ഗൈഡ് ചെയ്യുന്ന ഒരാളാണ് സെയിൽസിലേക്ക് ഗൈഡ് ചെയ്യുന്ന ഒരാളാണ് എന്ന തരത്തിലേക്ക് നമ്മുടെ ഐഡന്റിറ്റിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. പക്ഷേ നമ്മള് ഒരു പാവപ്പെട്ടവൻ സെയിൽസ് ഇൻസെന്റീവിന് വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെട്ട് പോയി ക്ലയന്റ് അടുത്ത് ചെല്ലുന്നവരല്ല നമ്മളൊരു ഹയർ പൊസിഷനിൽ നിന്നിട്ട് നമ്മൾ ആ ഒരു തോട്ടില് നമ്മളിപ്പോ ഒരു ബില്യൺ ഡോളറിന്റെ ബിസിനസ് ക്ലോസ് ചെയ്യുന്ന ഒരാളാണ് എന്ന ഒരു മൈൻഡ് സെറ്റ് നമ്മളോട് പോയിരിക്കുക. നിങ്ങൾ തരുവാണെ ബിസിനസ് തരൂ എന്ന് പറയുന്ന ആ ഒരു മൈൻഡ് സെറ്റ് ഇത് നമുക്ക് എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ സെയിൽസ് ക്ലോസ് ചെയ്യുന്ന എളുപ്പമാണ്. അതാണ് അതിന്റെ ഒരു
5: ടെക്നോളജി.
6: പിന്നെ ഇത് അത്ര എളുപ്പമൊന്നുമല്ല. കാരണം സെയിൽസിലിരിക്കുന്നവർക്ക് എപ്പോഴും ഈ പ്രഷർ താങ്ങാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് അവർ വീണ്ടും താഴേക്ക് പോകും. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ നല്ല രീതിയിൽ അവർ സെയിൽസ് ഉണ്ടാക്കുന്നുണ്ട്. ഞാനോട് കണക്ട് ചെയ്യണമെന്ന് സ്വാഭാവികമായിട്ട് എന്റെ ഇൻസ്റ്റഗ്രാം വഴി എന്നെ കണക്ട് ചെയ്താൽ മതി. എന്തെങ്കിലും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വയറീസ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാല് എന്റെ ടീം അതിനെ റെസ്പോണ്ട് ചെയ്യും. അപ്പം അതനുസരിച്ചിട്ട് അവരുടെ എന്താണ് റിക്വയർമെന്റ് നോക്കിയിട്ട് നമുക്കത് സംസാരിക്കാൻ പറ്റും. ഞാൻ ബിസിനസ് കൺസൾട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒന്ന് എന്റെ ഒരു ബിസിനസിനെ ഒരു കൺസൾട്ടിംഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബിസിനസ് കൺസൾട്ടിംഗ് ഞാൻ എപ്പോഴും എന്റെ ഒരു തിയറി അല്ലെങ്കിൽ ഒരു ഫിലോസഫി എന്താണെന്ന് വെച്ചാൽ ആരാണോ ബിസിനസ് ലീഡ് ചെയ്യുന്നത് അവരുടെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും ബിസിനസിന് ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്.
5: അപ്പോ ഹെഡിന്റെ
6: ഒരു മൈൻഡ് സെറ്റ് ആണ് ആ ബിസിനസ് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ആ ബിസിനസ് ലോസ് ആണോ അല്ലെ ബിസിനസിന്റെ കൾച്ചർ എന്താണോ ഓഫീസിന്റെ ഒരു കൾച്ചർ എന്താണ് ബേസിക്കലി അതിന്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ്. അതാണ് എന്റെ ഒരു ഒബ്സർവേഷൻ. അപ്പൊ അവർക്ക് നല്ലൊരു വിഷൻ സ്റ്റാഫിലേക്ക് പാസ് ഡൗൺ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നല്ലൊരു റിസൾട്ടിലേക്ക് ആയിരിക്കും പോകാൻ സാധ്യതയുള്ളത്. ഞാനെപ്പോഴും ബിസിനസിനെ ഞാൻ ട്രീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ആദ്യം മാനേജ്മെന്റിനോടാണ് സംസാരിക്കുക. അവരുടെ ഒരു ബേസിക്കലി അവിടെ നിന്നാണ് ഞാൻ തുടങ്ങുക.
5: ഒരു നല്ല ഹെഡ് എങ്ങനെയായിരിക്കണം?
6: ഒരു ലീഡർഷിപ്പ് മൈൻഡ്
5: സെറ്റ്.
6: ലീഡർഷിപ്പ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മള് ഒരു നല്ലൊരു വിഷൻ നമുക്ക് മറ്റുള്ളവർക്ക് പാസ് ഡൗൺ ചെയ്യാൻ പറ്റുന്ന
5: ഒരാളാണ്.
6: അതെ, വർക്ക് ചെയ്യുന്നവർക്ക്. അപ്പം അതുപോലെ തന്നെ ഇത് ഞാൻ പറയുമ്പോൾ ഇതൊരു ക്ലീഷ ഡയലോഗ് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മളൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിരിക്കണം ഒരു കാര്യത്തില്. ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു ഓഫീസിന്റെ ഈവൻ ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ക്ലീൻ്റെ വരെ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. കാരണം അതിന് ഒരു വേറെ ഒരാളെ വിചാരിക്കാതെ ഇമ്മീഡിയറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. എന്ന് വെച്ചാൽ അതിന്റെ ഏറ്റവും ബോട്ടം ലെവലിൽ നിന്ന് മുതൽ തന്നെ മുകളിലേക്ക് വരാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏത് പ്രവൃത്തി ഇപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം ഒരു നല്ല ലീഡർ എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം എല്ലാ ഏത് ഏരിയയിലുള്ള ഒരാൾക്കും അയാൾ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിരിക്കും. ഇതൊരു ക്ലീഷ ഡയലോഗ് ആണ്, ഇതൊരു ഐഡിയൽ സിനാരിയോ ആണ്. പക്ഷേ എങ്കിലും നമുക്ക് എത്രത്തോളം അതുമായിട്ട് ക്ലോസ് ആവാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലൊരു ലീഡർഷിപ്പ് ആയിരിക്കും.
5: ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.
6: നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു.
5: അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും സാറിനെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോകാം അറ്റ് മനു പൈലി എന്നാണ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാ ഹാൻഡില്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.
6: താങ്ക് യു സോ മച്ച് നിസ, താങ്ക് യു,
5: താങ്ക് യു. എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സ്മാർട്ട് ടോക്കിലൂടെ അറിഞ്ഞു കഴിഞ്ഞു. മാനിഫെസ്റ്റേഷൻ കോച്ച് മനു പൈലി ആയിരുന്നു നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത്. അടുത്ത ആഴ്ച വീണ്ടും ഒരു അതിഥിയുമായി കേൾക്കാം. കേട്ട് കൂട്ടുകൂടാം.
0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Uridu TV channel number 911.
7: എന്റെ ഹലാ റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
8: എന്ത്,
7: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റാ ഫ്രീ ആയി കിട്ടിയത്.
8: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
7: അതേ നീ, എല്ലാ ദിവസവും.
8: ആഹാ, ഞാൻ എന്താ എന്റെ ഹലാ നമ്പർ റീചാർജ് ചെയ്യുക.
9: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
10: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
11: You're listening to Radio Suno 91.7. Kettu kettu kootu kooda.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Joy Alukas brings you the joy of summer.
0: Ade ee sambar season il jewelry purchase nulla ettum mikacha deals idai theerkunu diamond jewelry purchase cheyumbol nedam free cash vouchers 3.99% onwards assured lowest making charges old gold exchange ചെയ്യാം വെറും 0% deduction rate il ഇനി നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദ ജി സി സി ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം ടേംസ്
2: റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: Chennai beats.
3: Double head of the R.
4: In the art of Podumakulanda.

0: 7FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: Scoreboard, an exclusive sports roundup show.
3: ഹായ് ഹലോ, വെൽക്കം വെൽക്കം ടു സ്കോർ ബോർഡ്. അങ്ങനെ ആവേശ കൊടുമുടികൾ സ്പോർട്സ് ലോകത്ത് കഴിയുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോർട്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്. ആവേശങ്ങൾ ഒരിക്കലും കഴിയുന്നില്ല. ഒരുപാട് ആവേശകരമായിട്ടുള്ള കഥകളുമായിട്ട് പലരും ഇങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കും. കോമൺവെൽത്ത് ഗെയിംസിന് കൊടിയിറങ്ങി, പക്ഷെ അവിടെ നമ്മൾ കണ്ടത് ധീര പോരാട്ടങ്ങളാണ്. ഏറ്റവും മികച്ച പോരാട്ടങ്ങൾ കൊണ്ട് നമ്മളുടെ കയ്യടികൾ നേടിയിട്ടുള്ള ഒരുപാട് ഒരുപാട് സൂപ്പർ ഹീറോസിനെയാണ്. അത്തരത്തിൽ കുറേ ഹീറോസിനെ നമുക്കിന്ന് സ്കോർ ബോർഡിൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ക്രിക്കറ്റ് ലോകത്തിൽ ഇന്ത്യ ഒരു പുതിയ പര്യടനത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടേയിരിക്കുന്നു. ശ്രീലങ്കയിൽ ഓഗസ്റ്റ് 15 മുതൽ പുതിയ ടെസ്റ്റ് പരമ്പര അങ്ങോട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. മറുസൈഡിൽ ഫുട്ബോൾ ലോകത്ത് ട്രാൻസ്ഫർ വാർത്തകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടൈമാണ്. ആരൊക്കെ എവിടേക്കൊക്കെ പോകും, ചില ചോദ്യങ്ങൾ ഇങ്ങനെ വമ്പൻ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ IPL പല ട്രേഡ് അപ്ഡേറ്റുകളും വരുന്നുണ്ട്. ഒഫീഷ്യൽ അപ്ഡേറ്റുകളല്ല, പക്ഷേ ഗോസിപ്പ് അപ്ഡേറ്റുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ കഥകളൊക്കെ ആയിട്ട് നമ്മളിതാ കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. സ്കോർ ബോർഡ് സ്പോർട്സ് ലോകത്തോടുള്ള 2 മണിക്കൂർ യാത്രയാണ്. സ്പോർട്സ് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങൾ, ഐതിഹാസികമായ തിരിച്ചുവരവുകൾ, അതുപോലെ ചിലരുടെ പടിയിറക്കലുകൾ, ഇതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. സോ കാര്യങ്ങളും കഥകളുമായിട്ട് നമുക്ക് ഒന്നിച്ചു തുടങ്ങിയാലോ. ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം, കൂടെ ഞാൻ അച്ചു ആണേ.

0: 91.7 FM.
1: Qatar's favorite radio station.
2: സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
2: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.
4: ആക്ഷൻ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
6: ഓ ഡ്രാമ, എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
7: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
8: Brought to you by Safari, world class shopping experience, Doha, Qatar, and
9: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
10: ഹായ്, നമസ്കാരം, ഞാൻ മനോജ് കെ ജയൻ.
11: ദിഗംബരൻ
12: തിരനുറയും ചുരുൾ മുടി.
11: യു ആർ ലിസണിംഗ് ടു
10: റേഡിയോ സുനോ 91.7 FM.

0: Scoreboard, an exclusive sports roundup show.
1: ചില കഥകൾക്ക് 100 നാവുകളാണ്, ചില കഥകൾക്ക് ചിലപ്പോൾ പറയാൻ 100 നാവുകൾ ഉണ്ടാവില്ല, പക്ഷെ ആ കഥകൾക്ക് വല്ലാത്തൊരഴകാണ്. അങ്ങനെ ഒരാളുടെ കഥയാണ് ദാ ഇപ്പം പറഞ്ഞു തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിന്റെ ടൈമാണ്, കൂടെ ഞാൻ അച്ചുവാണ്. നെവർ എവർ അണ്ടർ എസ്റ്റിമേറ്റ് ഇന്ത്യൻസ് എന്ന ഓസ്ട്രേലിയൻ പരിശീലകൻ ജസ്റ്റിൻ ലാങ്കറിനെ കൊണ്ട് പറയിപ്പിച്ച ഐക്കോണിക് ഗാബ വിന്നിൽ ഇന്ത്യയെ നയിച്ചവനാണ്. വിരാടും ബുംറയും ഒന്നുമില്ലാതെ ഓസ്ട്രേലിയയെ മുട്ടുകുത്തിച്ച ഒരാളാണ്. അഡ്ലേഡിൽ 36 റൺസിന് ഓൾ ഔട്ടായി തലകുനിച്ച് നിന്ന ടീമിനെ 2-1 ബോർഡർ ഗവാസ്കർ ട്രോഫി ഓസ്ട്രേലിയയിൽ നിന്ന് നേടിയെടുത്തൊരു കിടിലൻ പോരാളിയാണ്. ചരിത്രത്തിൽ ആദ്യത്തെ ടെസ്റ്റ് മാച്ച് കളിച്ച് തോറ്റുനിന്ന അഫ്ഗാനിസ്ഥാൻ ടീമിനെ അവരുടെ തോൽവിയിൽ ചേർത്ത് പിടിച്ച് അവരോടൊപ്പം വിന്നിംഗ് സെലിബ്രേഷൻ നടത്തിയൊരു നായകനാണ്. അണ്ടർ റേറ്റഡ് എന്ന് പറയുന്ന വാക്കിന് ഏറ്റവും അർഹമായ പേര് അജിങ്ക്യ റഹാനെ. ക്രിക്കറ്റിലെ ഒരു തരത്തിലുള്ള ബഹളങ്ങളിലും അജിങ്ക്യ റഹാനയുടെ പേരുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, ഒരു തരത്തിലുള്ള PR-കളിലും റഹാനെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഒരുപാട് മനോഹരമായ അധ്യായങ്ങൾ അടയാളപ്പെടുത്തിയ അജിങ്ക്യ റഹാനെ എന്ന് പറയുന്ന താരം കൂടി ഇന്റർനാഷണൽ ക്രിക്കറ്റിന്റെ എല്ലാ മേഖലകളിൽ നിന്നും റിട്ടയേർഡ് ആകുകയാണ്. റഹാനെ നയിച്ച ഒരൊറ്റ ടെസ്റ്റ് മാച്ചിൽ പോലും ഇന്ത്യൻ ടീം പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു നാഴികക്കല്ല് തന്നെയാണ്. 6 മത്സരങ്ങൾ, 4 വിജയങ്ങൾ, 2 സമനിലകൾ ഉൾപ്പെടെ ഐതിഹാസികമായ യാത്ര. ഈ പല മത്സരങ്ങളിലും അഫ്ഗാനിസ്ഥാനെതിരായിട്ടുള്ള ഒരു ടെസ്റ്റ് മാച്ച് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഓസ്ട്രേലിയക്കെതിരായിട്ട് ഉൾപ്പെടെയുള്ള വമ്പൻ വിജയങ്ങൾ ഈ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവഗണനകളെ അവസരങ്ങളാക്കി മാറ്റിയിട്ടുള്ള ഒരു താരമാണ്. ഇന്ത്യൻ പ്ലേയിങ് ഇലവനിൽ ഇടം നേടാതെ ഏകദേശം 18 മാസത്തോളമാണ് ഇന്ത്യൻ ടെസ്റ്റ് ടീമിനോടൊപ്പം റഹാനയ്ക്ക് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അതായത് 16 ടെസ്റ്റ് മാച്ചുകളിൽ പ്ലേയിങ് ഇലവനിൽ ഇടം നേടാതെ ആ ഒരു ടീമിന്റെ ബെഞ്ചിൽ മാത്രം ഇരുന്ന ചരിത്രം റഹാനയ്ക്കുണ്ട്. ഒടുവിൽ 2013 മാർച്ച് മാസത്തിൽ ആദ്യത്തെ മത്സരം കിട്ടുന്നു. പിന്നീട് നിരന്തരമായ കഠിന പ്രയത്നം കൊണ്ട്, നിരന്തരമായ മികച്ച പ്രകടനങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ചും ഇന്ത്യക്ക് പുറത്തുള്ള മത്സരങ്ങളിൽ ഐതിഹാസികമായ സെഞ്ചുറികൾ കൊണ്ടൊക്കെ ഇന്ത്യൻ ടീമിൽ കൃത്യമായ ഒരു ഈട്ടം, മധ്യനിരയുടെ കരുത്തായി മാറിയ പേര് അജിങ്ക്യ റഹാനെ. 85 ടെസ്റ്റ് മാച്ചുകൾ, 90 ODI മത്സരങ്ങൾ, 20 T20 മൊത്തം 8414 റൺസ്, നമ്പറുകൾക്കെല്ലാം അപ്പുറം ഇന്ത്യയുടെ ഐതിഹാസിക വിജയങ്ങളിലെ പോരാളിയുടെ പേരായി മാറുന്നു അജിങ്ക്യ റഹാനെ. ഹാപ്പി ഫെയർവെൽ ലെജൻഡ്. ക്രിക്കറ്റിലൊരു ഫെയർവെൽ കിട്ടാതെ പോകുന്നവരുടെ കൂട്ടത്തിൽ റഹാനയുടെ പേരും എഴുതി ചേർക്കപ്പെടുമ്പോഴും ഹൃദയം കൊണ്ട് ഒരുപാട് കയ്യടികൾ. കാരണം ക്രിക്കറ്റ് കണ്ടു തുടങ്ങിയപ്പോൾ, ടെസ്റ്റ് ക്രിക്കറ്റിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ വിരാട് കോഹ്ലിയും നിങ്ങളും പുജാരയും രോഹിത് ശർമ്മയും ഒക്കെ ചേർന്ന് ഒരുക്കിയിട്ടുള്ള മനോഹരമായ അധ്യായങ്ങൾ എന്നും മനസ്സിലൊരു കുളിരാണ്. കൂടെ ഞാൻ അച്ചു ആണ്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കൂട്ടുകൂടാം.

0: Joy Alucas brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: Terms and conditions apply. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: You are listening to Radio Sunon 91.4.

0: Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഇന്ത്യൻ ടെസ്റ്റ് ടീമിന് നിലവിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം അജിങ്ക്യ രഹാനയ്ക്ക് പറയാനുണ്ടാവും. കാരണം സീനിയർ താരങ്ങളെല്ലാം ഒരേ സമയത്ത് വിരമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ടൈമാണ്. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഈ ഒരു ടൈമിൽ പല രീതിയിലും ഇന്ത്യൻ ടെസ്റ്റ് ടീം വലിയ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. പലയിടങ്ങളിലും പരാജയപ്പെട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു ടൈമിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷനാണ് അജിങ്ക്യ രഹാനെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഇന്ത്യൻ ടീമിൽ നിന്ന് എടുത്തു പറഞ്ഞിട്ടല്ല കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരങ്ങളുടെ ഒരു സാന്നിധ്യമാണ്. ചിലപ്പോൾ അവർ വലിയ ഒരു ഹെവി ഇന്നിങ്സുകളൊന്നും ചിലപ്പോൾ അവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ടാവുന്നില്ല. പക്ഷേ ഒരു ടീമിന് കൃത്യമായ നിയന്ത്രണം കൊടുക്കാൻ വേണ്ടിയിട്ട്, അത്തരത്തിലുള്ള പ്രഷർ അതിജീവിക്കാൻ വേണ്ടിയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ഒബ്സർവേഷൻ. അതുപോലെ അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയെ പോലെ, സൗത്ത് ആഫ്രിക്കയെ പോലെ, ഓസ്ട്രേലിയയെ പോലെ, ഇംഗ്ലണ്ടിനെ പോലെ ടെസ്റ്റ് ക്രിക്കറ്റിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ടീമുകളിലെല്ലാം 6-7 എക്സ്പീരിയൻസ്ഡ് താരങ്ങളും ബാക്കി യുവതാരങ്ങളും ആണെന്നുണ്ടെങ്കിൽ ആ കോമ്പിനേഷൻസ് നല്ല രീതിയിൽ വർക്കൗട്ടാവും. കൂടുതൽ യുവതാരങ്ങൾക്കാണ് അവസരം കൊടുക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ആ യുവതാരങ്ങൾക്കും കൂടുതൽ മികച്ച രീതിയിൽ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളാണ് ഇല്ലാതാകുന്നതെന്നുള്ളതാണ് എനിക്ക് കേട്ടപ്പം കറക്റ്റായിട്ട് തോന്നി. വിരാട് കോഹ്ലി, റഹാനെ, പുജാരെ, രോഹിത് ശർമ്മ, അങ്ങനെ ഒരുപിടി കിടിലൻ താരങ്ങളൊക്കെ ഒരേ സമയത്ത് റിട്ടയർ ആയിട്ട് പോവാണ്. മറു സൈഡിൽ നോക്കുകയാണെങ്കിൽ അശ്വിനെ പോലുള്ളവർ ഈ സ്പിൻ ബൗളിങ്ങിൽ ഇത്രമാത്രം ഡെപ്ത് പലയിടങ്ങളിലും നൽകാൻ കഴിയുന്ന ഒരാൾ, അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേരുകളും ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഈ ഒരു പര്യടനം നടക്കുന്ന സമയത്തില്ല. ജഡേജ മാത്രമാണ് അതിൽ വ്യത്യസ്തനായിട്ട് നിൽക്കുന്നത്. സോ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഫാക്ടർ ഇന്ത്യൻ ടീമിനെ, ടെസ്റ്റ് ക്രിക്കറ്റിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്, ബാധിക്കുന്നുണ്ടെന്നുള്ള അജിങ്ക്യ രഹാനെയുടെ സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് ഏറെക്കുറെ ശരിയാണെന്ന് തോന്നുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ പ്രശ്നവും അത് തന്നെയാണ്. അദ്ദേഹം ഗൗതം ഗംഭീറിന്റെ പരിശീലനത്തിൽ ഇതുവരെ കളിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള കാര്യം റഹാനെ കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ത്യൻ ടീം മികച്ച രീതിയിൽ തിരിച്ചു വരവുകൾ നടത്തുമ്പോൾ യുവ തലമുറ യുവത്വത്തിൻ്റെ ആ കരുത്തിൽ തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അവരും എക്സ്പീരിയൻസൊക്കെ വീണ്ടെടുക്കട്ടെ. പക്ഷേ ഈ എല്ലാ സീനിയർ താരങ്ങളും ഒരേ സമയത്ത് പോയതിനോട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒപ്പീനിയൻസ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് അയക്കുമോ? കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സിനിമയിൽ ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: എല്ലാവർക്കും നമസ്കാരം, ഞാൻ പ്രിയാമണിയാണ്.
3: യു ആർ ലിസണിംഗ് ടു

0: Scoreboard, an exclusive sports roundup show.
1: ക്ലബ് ഫുട്ബോൾ ലോകത്ത് ഏറ്റവും ശക്തമായ ടീം ഏതായിരിക്കും? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ ക്ലബ് ഫുട്ബോൾ ലോകത്ത് കിരീടങ്ങൾ കൊണ്ട് കൊട്ടാരം പണിതൊരു ടീം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ടീമിനൊരൊറ്റ പേരാണ് റയൽ മാഡ്രിഡ്. എന്നാൽ കഴിഞ്ഞ രണ്ട് സീസണുകളിലായിട്ട് മേജർ കിരീടങ്ങളൊന്നുമില്ലാതെ സ്പാനിഷ് ക്ലബ്ബ് ഇങ്ങനെ നിറം മങ്ങി നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. കാരണങ്ങൾ പലതാണ്. കളിക്കാരും അതുപോലെ പരിശീലകരും തമ്മിലുള്ള തർക്കങ്ങളിൽ തുടങ്ങി താരങ്ങളുടെ തമ്മിൽ തല്ലടക്കം ടീമിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. അതാ പിന്നാലെ ടീം അട്ടിമുടി ഉടച്ച് വാർത്ത് ക്ലബ് അധികൃതർ ഒരു പുതുമയോടുകൂടി എത്തുകയാണ്. പുതിയ പരിശീലകനെയും പരമാവധി സൂപ്പർ താരങ്ങളെയൊക്കെ വാരിക്കൂട്ടിക്കൊണ്ടാണ് പുതിയ സീസണിന് വേണ്ടിയിട്ട് റയൽ മാഡ്രിഡ് തയ്യാറെടുത്തുകൊണ്ടേയിരിക്കുന്നത്. കിരീടം കൊണ്ട് ആവേശ കഥകൾ ഒരുപാട് എഴുതിയിട്ടുള്ള, കിരീടങ്ങൾ കൊണ്ട് ആഘോഷങ്ങളുടെ പെരുമഴ തീർത്തിട്ടുള്ള ഒരു ക്ലബ്ബ് പുതിയ സീസണിൽ പുതിയ പരിശീലകന്റെയും പുതിയ ഒരു പിടി കിടിലൻ താരങ്ങളുടെയും അകമ്പടിയോടുകൂടി കളത്തിലിറങ്ങുമ്പോൾ റയൽ മാഡ്രിഡ് വീണ്ടും രണ്ട് വർഷങ്ങൾക്ക് പിന്നാലെ ട്രാക്കിലേക്ക് എത്തുമോ? കിരീടങ്ങളുടെ കഥ തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കും തടക്കാൻ കഴിയാത്ത വിധത്തിൽ ശക്തമായ ഒരു ആവേശം ഈ ഒരു ടീമിനുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ തടഞ്ഞു നിർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. സോ റയൽ ഇസ് ബാക്ക് ഓൺ ട്രാക്ക്. അങ്ങനെയാണോ? കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സുനോയിൽ സ്കോർ ബോർഡിന്റെ ടൈം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: சுனோ 91.7 FM.
1: கேட்டு கேட்டு கூட்டு கூடாம்.
2: ஸ்கோர் போர்ட், an exclusive sports roundup show.
3: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഒരു താരത്തിന്റെ അരങ്ങേറ്റത്തിന് വേണ്ടിയിട്ട് കാണികൾ കാത്തിരിക്കുക എന്ന് പറയുന്നത് പുതുമയുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഒരു പരിശീലകന്റെ അരങ്ങേറ്റത്തിന് വേണ്ടിയിട്ട് കാണികൾ കാത്തിരിക്കുക, അതിനുവേണ്ടിയിട്ട് ടിക്കറ്റ് സെയിലിന്റെ കാര്യത്തിൽ റെക്കോർഡുകൾ നേടിയെടുക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അങ്ങനെ ഒരു കാര്യം നേടണമെങ്കിൽ അയാളുടെ പേര് സിനദിൻ സിദാൻ എന്നായിരിക്കണം. ഫ്രാൻസിന്റെ പരിശീലക കുപ്പായ മണിയുന്ന ആദ്യത്തെ ഹോം മത്സരത്തിൽ, ഹോം മത്സരത്തിന് മുമ്പ് രണ്ട് മത്സരങ്ങൾ അദ്ദേഹം ഭാഗമാകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫ്രാൻസിൽ കളിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആദ്യത്തെ മത്സരത്തിൽ 24 മണിക്കൂറിനകം വിറ്റഴിച്ചത് 80,000-ലധികം ടിക്കറ്റുകളാണെന്നുള്ള റിപ്പോർട്ടുകൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. സോ സിദാന് വേണ്ടിയിട്ട് ഫ്രാൻസ് ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് അവർ റെട്ടിപണിയായിക്കൊണ്ടേയിരിക്കുകയാണ്. ഫുട്ബോൾ ലോകത്ത് എപ്പോഴും ചരിത്രം എഴുതാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രാൻസിന് ഐതിഹാസികമായ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കുന്നതിൽ നിർണായക പങ്കുവച്ചിട്ടുണ്ട്. 2006 ഇറ്റലിക്കെതിരെ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായ ഒരു കിരീടത്തെക്കുറിച്ചിട്ട് വന്ന് നടന്നിട്ടുള്ള ഒരു വിവാദത്തെക്കുറിച്ചിട്ട് ഇപ്പോഴും സിദാന്റെ മനസ്സിലൊരു നേരിയ സങ്കടം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. പിന്നീട് കാലം അദ്ദേഹം നീതിമാനാണെന്ന് തെളിയിക്കപ്പെടുമ്പോഴും സിദാൻ എന്ന് പറയുന്ന താരത്തെ ഇന്നും ലോകം വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. 2006 ആ ഒരു പകരം വീട്ടാൻ വേണ്ടിയിട്ട് 2026 20 വർഷങ്ങൾക്ക് ശേഷം ഫ്രാൻസിന്റെ പരിശീലക കുപ്പായത്തിൽ സിദാൻ സ്വന്തം മണ്ണിൽ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ എതിരാളികളായിട്ട് എത്തുന്നത് അതേ ഇറ്റലിയാണെന്നുള്ളത് മറ്റൊരു കൗതുകം. എന്തായാലും ആവേശത്തോടു കൂടി സിദാൻ ഫ്രാൻസിന്റെ ആ ഒരു പരിശീലക കുപ്പായത്തിലേക്ക് എത്തുമ്പം ചരിത്രം വലിയ രീതിയിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. കളിക്കാരനെന്ന നിലയിൽ ടീമിന് നേടിയെടുക്കാവുന്നതെല്ലാം ഒറ്റയാൾ പോരാട്ടം പോലെ പലപ്പോഴും നേടിയെടുക്കാനും മുന്നിൽ നിന്ന് നയിക്കാനും ഈ ഒരു താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പരിശീലകന്റെ കുപ്പായത്തിൽ എന്തെല്ലാം നേട്ടങ്ങൾ സിദാന്റെ കീഴിൽ ഫ്രാൻസ് നേടിയെടുക്കുമായിരിക്കും, നിങ്ങൾക്ക് എന്തൊക്കെയാ തോന്നുന്നത്? കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സിനോയിൽ ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ് ആണ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: ഹായ്, ഞാൻ രാജലക്ഷ്മി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ

0: Scoreboard, an exclusive sports roundup show.
1: കയ്യിലേക്ക് കിട്ടിയിട്ടുള്ള ആരാധകരുടെ ശക്തി ചില്ലറയൊന്നുമല്ല. സ്പെയിനെതിരായിട്ടുള്ള ഒരൊറ്റ മത്സരത്തിൽ തന്നെ മതിലായി നിന്ന ഒരു മനുഷ്യൻ 50,000 നിന്ന് അദ്ദേഹത്തിന്റെ ആരാധകരുടെ ശക്തി അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിന്റെ ശക്തി 27 million കടന്നിരുന്നു. ഇന്ന് അത് വീണ്ടും ഡബിളും ത്രിബിളും ഒക്കെ ആയിട്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ പല പല ക്ലബ്ബുകളും ഒസീനിയെ ഈ ഒരു 40-കാരനെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. പലപ്പോഴും കോളോകോള എന്ന് പറയുന്ന ചിലി ക്ലബിന്റെ ഭാഗമായിട്ടായിരുന്നു അദ്ദേഹം ആദ്യം അനൗൺസ്മെന്റ് നടത്തിയത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടേക്ക് ആയിരിക്കില്ല പോകുന്നത്, അദ്ദേഹം മൊറോക്കയിൽ മറ്റൊരു ടീമിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പല ടീമുകളും മുൻപന്തിയിൽ നിന്നപ്പം പേരും പെരുമയും ഒപ്പം സ്നേഹവും നിറച്ചുകൊണ്ട് കോളോകോളയുടെ സ്വീകരണം അദ്ദേഹം ഏറ്റുവാങ്ങുമായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അവിടെ അവരൊരുക്കിയ വരവേൽപ്പ് എന്ന് വെച്ചാൽ സൂപ്പർ സ്റ്റാറിന് വേണ്ടിയിട്ടുള്ള വരവേൽപ്പായിരുന്നു. സൂപ്പർ സ്റ്റാർ തന്നെയാണ്, ഒരൊറ്റ വേൾഡ് കപ്പ് കൊണ്ട് ഒരുപാട് ആരാധകരുടെ ഹൃദയം കവർന്നെടുത്തിട്ടുള്ള ഒരാളാണ്. ആ ഒരു കവർന്നെടുക്കൽ ഗംഭീരമായിട്ട് ആരാധകർ കൊടുത്തു എന്നുള്ളതാണ്. എന്തായാലും കോളോകോളയ്ക്കായിട്ട് കിരീടങ്ങൾ നേടാൻ ആവേശത്തോടുകൂടി കാത്തിരിക്കുകയാണെന്നാണ് ഒസീനിയ പറഞ്ഞത്. പോർച്ചുഗലിലെ 2nd division ടീമായിട്ടുള്ള ഷവേലീസിലായിരുന്നു കഴിഞ്ഞ 2 വർഷമായിട്ട് ഒസീനിയ കളിച്ചുകൊണ്ടേയിരുന്നത്. 18 മാസത്തേക്കാണ് ചിലെ ക്ലബ്ബുമായിട്ടുള്ള പുതിയ കരാർ. പ്രതിമാസം $45,000 വരെയാണ് താരത്തിൻ്റെ ഓഫർ എന്നുള്ളതാണ് നിലവിൽ കിട്ടുന്ന വിവരങ്ങൾ. എന്തായാലും വലിയ നേട്ടങ്ങളോടുകൂടി ഒരു വേൾഡ് കപ്പിലെ താരമായ താരത്തിന് പുതിയ കഥകൾ എഴുതാനും പുതിയ ചരിത്രം തുടരാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ കൂടെ ഞാൻ അച്ചുവാണ്. ഇത് റേഡിയോ സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Scoreboard, an exclusive sports roundup show.
1: കോമൺവെൽത്ത് ഗെയിംസിന് കൊടിയിറങ്ങി ആവേശകരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ ഇന്ത്യൻ താരങ്ങൾ നേടിയെടുത്തതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വെൽക്കം ബാക്ക് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ഛനാണ്. ഇനി കോമൺവെൽത്ത് ഗെയിംസിന് വേണ്ടിയിട്ട് അഹമ്മദാബാദ് ഒരുങ്ങുകയാണ്. യെസ്, കോമൺവെൽത്ത് ഗെയിംസിന് വേണ്ടിയിട്ട് ഇന്ത്യ കളമൊരുങ്ങുകയാണ്. ഇന്ത്യയിലാണ് ഇനി ആവേശത്തോടുകൂടി കോമൺവെൽത്ത് ഗെയിംസിന്റെ കളമൊരുങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള വമ്പൻ ലക്ഷ്യങ്ങളുമായിട്ട് ഇന്ത്യയുടെ ആ ഒരു ആവേശം ഡബിളാക്കാൻ വേണ്ടിയിട്ടാണ്. കായികോത്സവത്തിനപ്പുറം രാജ്യത്തിന്റെ സാംസ്കാരിക പ്രദർശനം കൂടിയാകും 2030 കോമൺവെൽത്ത് ഗെയിംസ് എന്നുള്ളതാണ് അധികൃതർ അതിന്റെ ആദ്യത്തെ ഒരു ബാറ്റൺ കൈമാറ്റത്തിൽ തന്നെ ഉറപ്പിച്ചിട്ടുള്ളത്. ഒക്ടോബർ നവംബർ മാസങ്ങളിലാവും ഗെയിംസ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. 2036 ഒളിമ്പിക്സിന് വേദിയാകാനുള്ള സാധ്യതകൾ കൂടി കണക്കിലെടുത്തിട്ടാണ് ഏകദേശം 6,000 കോടി രൂപയുടെ കായിക അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ അഹമ്മദാബാദിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. റോഡ് നെറ്റ്വർക്ക് ഉൾപ്പെടെ മറ്റ് വികസന പദ്ധതികൾ വേറെയും ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. അഹമ്മദാബാദ് വിമാനത്താവളം വികസിപ്പിക്കുന്നത് 3,000 കോടി രൂപയുടെ ചെലവിലാണ്. അഹമ്മദാബാദിലും ഗാന്ധിനഗറിലുമായിരിക്കും പ്രധാന വേദികൾ. അഹമ്മദാബാദ് മൊട്ടേരിയയിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ കൂടി ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്ന സർദാർ വല്ലഭായ് പട്ടേൽ സ്പോർട്സ് എൻക്ലോവ് ആണ് പ്രധാന വേദിയായിട്ട് വരുന്നത്. ഉദ്ഘാടനം സമാപന ചടങ്ങുകളൊക്കെ ഈ ഒരു സ്റ്റേഡിയത്തിലായിരിക്കും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി നിർമ്മിച്ച പല പല സ്റ്റേഡിയങ്ങളും ഇതിന്റെ ഭാഗമാകുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും ഇനി ആവേശം നിറയാൻ വേണ്ടിയിട്ട് വന്നത്, കോമൺവെൽത്ത് ഗെയിംസിന്റെ ആവേശം നിറയാൻ വേണ്ടിയിട്ട് വന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയുടെ ഗെയിമിംഗ് മേഖലകളിൽ വലിയൊരു മാറ്റം നേടാൻ വേണ്ടിയിട്ട് ഈ ഒരു തീരുമാനത്തിന് കഴിയുമെന്നും ഒരുപാട് കായിക താരങ്ങൾക്ക് ഒരുപാട് പ്രോത്സാഹനമാകാൻ വേണ്ടിയിട്ട് കഴിയുമെന്നൊക്കെയാണ് പ്രതീക്ഷ. എന്തായാലും ആവേശത്തോടുകൂടി ആ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള പ്രകടനങ്ങളൊക്കെ ഇന്ത്യൻ അത്ലറ്റ്സുകൾക്ക് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഊർജ്ജം കിട്ടട്ടെ, അവർക്ക് പല രീതിയിലുള്ള അവസരങ്ങളും ഒരുങ്ങട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് എന്റെ കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ചെന്നൈ ബീറ്റ്സ് തമിഴ് ഹെഡ് ഓഫ് ദി ആർ.

0: Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഇക്കൂടെ ഞാൻ അച്ചുവാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ ഒരുപാട് താരങ്ങളുടെ ഗംഭീര പ്രകടനങ്ങൾ നമ്മൾ കണ്ടു. പലരും അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ സമ്മാനിച്ചു. അതൊക്കെ പറയുമ്പോൾ തന്നെ ഇന്ത്യ നാലാം സ്ഥാനത്താണ് ഈ ഒരു കോമൺവെൽത്ത് ഗെയിംസിൽ ഫിനിഷ് ചെയ്തത്. അടുത്ത 2030 കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിലാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കഴിഞ്ഞ തവണ നാലാം സ്ഥാനത്തായിരുന്നു ഇന്ത്യക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത്. എന്തായാലും ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും നാലാം സ്ഥാനവും അഞ്ചാം സ്ഥാനവും ഒന്ന് ഓടി നോക്കിയിട്ട് വരികയാണെങ്കിൽ, ഓസ്ട്രേലിയയാണ് ഒന്നാം സ്ഥാനം നേടിയെടുത്തത്. 70 സ്വർണവും 45 സിൽവറും 56 ബ്രോൺസും ഉൾപ്പെടെ 171 മെഡലുകളാണ് ഓസ്ട്രേലിയ അവരുടെ കൈകളിലേക്ക് എത്തിച്ചത്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 29 ഗോൾഡും 45 സിൽവറും 36 ബ്രോൺസും ഉൾപ്പെടെ 110 മെഡലുകൾ സ്വന്തമാക്കിയപ്പം, കാനഡ 19 ഗോൾഡും 20 സിൽവറും 23 ബ്രോൺസും ഉൾപ്പെടെ 62 മെഡലുകൾ സ്വന്തമാക്കി. ഇന്ത്യയെ സംബന്ധിച്ച് നാലാം സ്ഥാനം നേടിയത് 13 ഗോൾഡും 17 സിൽവറും 9 ബ്രോൺസും ഉൾപ്പെടെ 39 മെഡലുകളോടുകൂടിയാണ്. സ്കോട്ട്ലൻഡാണ് അഞ്ചാം സ്ഥാനത്തേക്ക് വരുന്നത്. സ്കോട്ട്ലൻഡിന്റെ മൊത്തം 39 മെഡലുകൾ തന്നെയാണ്. 13 ഗോൾഡും 9 സിൽവറും 17 ബ്രോൺസും ാണ് സ്കോട്ട്ലൻഡ് കൈകളിലേക്കുള്ളത്. സിൽവറിന്റെ നേരിയ ആധിപത്യത്തോടുകൂടിയാണ് ഇന്ത്യ നാലാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇതൊരു ഊർജ്ജമാകട്ടെ. മികച്ച രീതിയിൽ ഇനിയും ഒരുപാട് ഒരുപാട് പോരാട്ടങ്ങളും ഒരുപാട് പ്രതിഭകളെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിന് പല രീതിയിലുള്ള പിന്തുണകളും നമ്മൾ പ്രതീക്ഷിക്കുന്നു. കോമൺവെൽത്ത് ഗെയിംസിന്റെ ഊർജ്ജത്തിൽ നിന്ന് ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ വീണ്ടും മെഡൽ കൊയ്ത്ത് നേടാൻ ഇന്ത്യ ടീമിന് കഴിയട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര അങ്ങോട്ട് വൈൻഡ് അപ്പ് ചെയ്ത് എനിക്ക് ടാറ്റ പറയേണ്ട ടൈമായിട്ടുണ്ട്. നെക്സ്റ്റ് വീക്കെൻഡിൽ വീണ്ടും കുറേ കഥകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സ്പോർട്സ് ലോകത്തെ വിശേഷങ്ങളുമായിട്ട് ഓടിയെത്താം. കൂടെ ഞാൻ അച്ചു ആയിരുന്നേ. തരാ.

0: കൂട്ടുകൂടാം.
1: This is home delivery only on Radio Suno 91.7 FM.
2: ഗുഡ് മോർണിംഗ്. ഇനിയ കാലവിറക്കം സുപ്രഭാതം. ദാ സുപ്രഭാതം പറയേണ്ട സമയമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ സാറ്റർഡേ ദിവസം കുറച്ചധികം മടിയൊക്കെ പിടിച്ച് എഴുന്നേക്കാനുള്ള സമയമൊക്കെ ആയിട്ടേ ഉള്ളൂ. കുറച്ച് പേർക്കൊക്കെ വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ വർക്ക് ബേസ് ചെയ്തിട്ടുള്ളവരൊക്കെ ഇങ്ങനെ ഹാഫ് ഡേ വർക്കിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചിലരൊക്കെ ഹാഫ് ഡേ വർക്കല്ല ഫുൾ ഡേ വർക്കൊക്കെ ചെയ്യാനുള്ള എനർജി ഇങ്ങനെ അക്വയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സന്തോഷത്തോടു കൂടി മറ്റൊരു ബ്യൂട്ടിഫുൾ സാറ്റർഡേ. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ ഹോം ഡെലിവറി. ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ഒത്തിരി നാളായി ഹോം ഡെലിവറിയിൽ ഇങ്ങനെ വന്നിരുന്നിട്ട്. അപ്പോൾ തന്നെ ഐ തോട്ട് ഓക്കെ, ഇന്നിപ്പോൾ അഷ്ടമി വരുന്നതിന് പകരം ജസ്റ്റ് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. കുറച്ചധികം കാര്യങ്ങൾ തന്നെ, സ്പെഷ്യലി ഈ ഒരു സമ്മർ ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് വിശേഷങ്ങളുണ്ട്. അതൊക്കെ തന്നെ നമ്മൾക്ക് വരാൻ പോകുന്ന ആ ഒരു ഫെസ്റ്റിവ് സീസണും കണക്ട് ചെയ്ത് എനർജി ആൻഡ് ഓൾസോ നമ്മുടെ ആ ഒരു വൈബ്രൻസ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംഭവം തന്നെയാണ്. സോ അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ഒത്തിരി നാളായി നിങ്ങളുടെ അടുത്ത് ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് ആൻഡ് ഓൾസോ നിങ്ങളുടെ ആ ഒരു മെസ്സേജ് കണ്ടിട്ട്. അപ്പോൾ പെട്ടെന്ന് മെസ്സേജസ് ഒക്കെ പോകുന്നോട്ടെ. 5000997 ഹോം ഡെലിവറിയിൽ സന്ദീപാണ് ദാ ഇപ്പോൾ കൂടെയുള്ളത്. നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേ വിഷസും വെഡിങ് ആനിവേഴ്സറി വിഷസും മറ്റ് സ്പെഷ്യൽ ഡേ വിഷസൊക്കെ ഉണ്ടെങ്കിൽ ആ വിഷസൊക്കെ പോകുന്നോട്ടെ. ഐ എം വെയ്റ്റിംഗ് to know about your things and your വിശേഷംസ്. ആ വിശേഷം ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലോട്ട് കടക്കാം. ഫ്രഷ് ആയിട്ട് എന്തായാലും പുതിയൊരു വീക്ക് നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകല്ലേ. അപ്പോൾ സുനോ ഫ്രഷോടുകൂടി തന്നെ തുടങ്ങിയാലോ.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ലുലുവിന്റെ സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സുനോ 90.7.

ഉള്ളത് ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകാനുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന ആ ഒരു ഫെസ്റ്റിവൽ സീസണാണ്. പക്ഷേ ഫെസ്റ്റിവൽ സീസണിന്റെ വൈബൊക്കെ പുറത്തിറങ്ങുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ കുറേയധികം പേര് തന്നെ നാട്ടിലേക്ക് പോകാനുള്ള പ്ലാനിങ് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നടന്നു പോകുമ്പോൾ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലുണ്ട്, വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകരുത്. ഇറ്റ്സ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. നമ്മൾ എവിടെയാണെങ്കിലും വളരെ സേഫ് ആയിട്ടിരിക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഈക്വലി ഒരു റെസ്പോൺസിബിലിറ്റി തുടങ്ങുമ്പോൾ ആ റെസ്പോൺസിബിലിറ്റി നമ്മളിലേക്ക് ഒതുക്കാനായിട്ടും പാടില്ല. നമ്മുടെ ഫ്രണ്ട്സിലേക്കും അതേപോലെ തന്നെ വീട്ടിൽ ഉള്ള ഫാമിലി മെമ്പേഴ്സ്, കസിൻസ്, ആരാണെങ്കിലും എല്ലാവരിലേക്കും ആ ഒരു നല്ല ശീലം സ്പ്രെഡ് ചെയ്യുക. വെള്ളം കുടിക്കുമ്പോൾ ഒറ്റയ്ക്കല്ല, എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കാനും മറന്നു പോരുത്. ആ ഒരു അപ്ഡേറ്റോട് കൂടി നമ്മൾ പോകുന്നത് ഗുഡ് മോർണിംഗ് വിഷസിലേക്ക്. ഷീജ സിദ്ധാർത്ഥൻ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്, നിഷാദ് ഗുഡ് മോർണിംഗ് പറയുന്നു, ആൻഡ് ഓൾസോ ബയ്യർ എന്ന അക്കൗണ്ടിൽ നിന്നും നമുക്ക് ഒരു സോങ് സജഷൻ വന്നിട്ടുണ്ട്. സോങ് നമ്മുടെ ലൈബ്രറിയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ബിജു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്, ജോബിയുടെ ഗുഡ് മോർണിംഗ് വിഷസ്. എന്തൊക്കെയുണ്ട് ഒരു പുതിയ വീക്കായിട്ട്, ഉഷാറാണല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഷാനുവിൻ്റെ മെസ്സേജ് വന്നേക്കുന്നത്. ആ കൂട്ടത്തിൽ നമുക്കൊരു ബർത്ത്ഡേ വിഷ് പറഞ്ഞിരിക്കുന്ന ജിബ്രു ആണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്. ഇർഫാന് വേണ്ടി, അല്ല ഇർഫാൻ ഓക്കെ, ഇർഫാന് വേണ്ടിയിട്ട് ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് ഒന്ന് അറിയിച്ചേക്കോ. പിന്നെന്താ അടിപൊളി ബർത്ത്ഡേ വിഷസ് കൂടി ഫോർ ഇർഫാൻ ബ്രോ ഫ്രം ജിബ്രു ആൻഡ് ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സോനോ. ഹാപ്പി ബർത്ത്.

യെസ് ആ ഒരു ബർത്ത്ഡേ വിഷസോടുകൂടി നമുക്ക് ഉനൈസ് ഗുഡ് മോർണിംഗ് പറയുന്നു, ആൻഡ് ജോസഫ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്, ലിജോ ഗുഡ് മോർണിംഗ്. ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി വിഷാണ് അടുത്തത് എത്തിയേക്കുന്നത്. ദിവ്യയുടെയും സനലിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. 13th വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന രണ്ടുപേർക്കും വിഷസ് പറഞ്ഞുകൊണ്ട് അൻസൽ ആൻഡ് ഓൾസോ അൻസൽ ഓക്കെ അൻസൽ റോഷൻ പ്രിയ വിനോദ് ജിതിൻ എല്ലാവരും കൂടിയാണ് ആ ഒരു വിഷസ് അറിയിച്ചേക്കുന്നത്. ദിവ്യയ്ക്കും സനലിനും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി വെഡ്ഡിങ് ആനിവേഴ്സറി വിഷസ് കൂടി ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സനോ. അങ്ങനെ ഇതാ സന്തോഷമുള്ള നിമിഷങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതേപോലെയുള്ള സെലിബ്രേഷൻസ് ഒക്കെ തന്നെ ലൈഫിൽ വരുമ്പോൾ അത് നമ്മളുടെ കൂടെ സെലിബ്രേഷനാക്കി മാറ്റാനായിട്ട് മറന്നുപോരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു മനോഹരമായ ട്രാക്കിലേക്ക്, ഹോം ഡെലിവറിയുടെ ടൈം സന്ദീപാണ് കൂടിയുള്ളത്. ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
3: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
5: ആക്ഷൻ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
6: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
7: ഓ ഡ്രാമ, എന്റെ കുടുംബം, എന്റെ സ്വർഗരാജി.
8: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി.
0: റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
9: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
10: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency-um.
0: Home delivery.

വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഹോം ഡെലിവറി. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 കഴിഞ്ഞ് 27:49. അങ്ങനെ താ മനോഹരമായിട്ടുള്ള ഒരു വീക്ക് സ്റ്റാർട്ടിംഗ് ആണ്. ഒരുപാട് എനർജി ഈസ് വെരി മച്ച് റിക്വയർഡ്. ഈ ഒരു എനർജിയിൽ വേണം എനിക്ക് തോന്നുന്ന ആ ഒരു ഫെസ്റ്റിവ് സീസൺ വരെ പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് മുന്നേ വെള്ളത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു പോയെങ്കിലും നമ്മുടെ ഫുഡും ഭയങ്കരമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സമയത്ത് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണം. വൈ? ബിക്കോസ് ഏറ്റവും അധികം ഹൈഡ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഫുഡ് വേണം നമ്മൾ കഴിക്കാനായിട്ട്. ഇതിൽ ആദ്യത്തെ ഒരു സംഭവം നമുക്ക് ബേസിക്കായിട്ട് അറിയാമെന്നുള്ള കാര്യങ്ങൾ എന്ന് പറയുന്ന വാട്ടർമെലൻ. ഐ ഹാവ് സീൻ കഴിഞ്ഞ ദിവസം ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നപ്പോൾ ഒരുപാട് പേര് തന്നെ വാട്ടർമെലൻ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മുടെ തണ്ണിമത്തൻ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. ബേസിക്കലി എല്ലാവരും അങ്ങോട്ട് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. ജസ്റ്റ് നമ്മുടെ ആ ഒരു കേരള സ്റ്റൈൽ ഫുഡ് മാത്രം അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റൈൽ ഫുഡ് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല, പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ ഒരുപാട് പേര് കുറച്ചിട്ടുണ്ട്. എന്നാൽ ഓഫ് കോഴ്സ് ബോഡി ടെമ്പറേച്ചർ ഒന്ന് കീപ്പപ്പ് ചെയ്യാനായിട്ട് വാട്ടർമെലൻ, നോട്ട് ജസ്റ്റ് വാട്ടർമെലൻ, നമ്മുടെ തണ്ണിമത്തൻ മാത്രമല്ല ആ കാറ്റഗറിയിൽ വരുന്ന എല്ലാം തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ബോഡിയിൽ വാട്ടർ റീറ്റെയിൻ ചെയ്ത് നിർത്തും. മെലൻസിൻ്റെ എല്ലാ സംഭവവും, ഇപ്പം മസ്ക് മെലൺ ആണെങ്കിലും എല്ലാ മെലൻസും തന്നെ ഹൈ കണ്ടൻ്റ് ആണ് വാട്ടറിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കോണ്ടൻറ്റ് വെള്ളത്തിൻ്റെ മാത്രമല്ല ഇലക്ട്രോലൈറ്റ്സ് ഇതൊക്കെ തന്നെ പാക്ഡ് ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് നമുക്ക് മാക്സിമം രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്ത് ബോഡിയിലേക്ക് എനർജിയും ആ ഒരു വാട്ടർ കണ്ടൻറ്റ് ഹൈഡ്രേറ്റിംഗ് ആയിട്ട് റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇത് കൂടാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ക്യൂക്കംബേഴ്സും സുക്കിനീസും ആയിരിക്കും. സോ സുക്കിനീസ്, ക്യൂക്കംബേഴ്സ്, നമുക്കിപ്പോൾ ചെറിയ വെള്ളരിക്ക ഇതൊക്കെ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സാലഡ് വെള്ളരിക്ക എന്ന് വിളിക്കുന്ന സുക്കിനി, സോ ഈ സാധനത്തിൽ ഭയങ്കര ഒരു ഫൈബർ റിച്ച് ആൻഡ് ഓൾസോ നാച്ചുറൽ കൂളിംഗ് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ബോഡിയെ ഭയങ്കരമായിട്ട് തണുപ്പിക്കാനായിട്ട് സഹായിക്കും. മാത്രമല്ല കുറേ പേർക്കൊക്കെ തന്നെ ഈ ഭയങ്കര ഫ്രഷായിട്ടുള്ള ഫുഡ്, അതായത് ഈ ക്രിസ്പായിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ദിസ് ഈസ് എ ബെറ്റർ ഓപ്ഷൻ, അല്ലെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ഐ വുഡ് സേ. റോ സ്നാക്കിങ്ങിനെ പറ്റിയ ഏറ്റവും കിടിലം സാധനമാണ് ഈ ക്യൂക്കംബേഴ്സ് അല്ലെങ്കിൽ സുക്കീനി അല്ലെങ്കിൽ നമ്മുടെ സാലഡ് വെള്ളരിക്ക. ഈ സാധനവും നമ്മുടെ ഡയറ്റിൽ ഒന്ന് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇത് കൂടാണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഉൾപ്പെടുത്താൻ പറ്റുന്നത്? ഇതിപ്പോൾ ഞാൻ പറഞ്ഞ വളരെ കോമൺ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ബെറീസ് കഴിക്കുന്നത്, സിട്രസ് കണ്ടൻറ്റുള്ള ഫുഡ് കഴിക്കുന്നതും നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. ബട്ട് ദെൻ അറ്റ് ദിസ് പോയിൻ്റ് ഓഫ് ടൈം ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലോട്ട് കൂടി കിടക്കാം. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കാത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വിശ്വാസത്തോടെ സി ബി എസ് ഇ ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
1: നമസ്കാരം, ഞാൻ താജ് നടകര.
2: യു ആർ ലിസണിംഗ് ടു
1: ഖത്തറിന്റെ സ്വന്തം റേഡിയോ സ്റ്റേഷനായ റേഡിയോ സിനിമ കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: Chennai beats
4: Tamil head of the hour
5: in the art of podumakkolanda

0: Radio Suno 91.7 FM 91.7
1: പുണ്യവചനങ്ങളിലൂടെ ഏതൊരാൾ അറിവ് നേടാനായി ഒരു വഴിക്ക് പുറപ്പെട്ടുവോ അവന് അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴികളും എളുപ്പമാക്കി കൊടുക്കുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹറുമാങ്ങിനുള്ള സമയം.

Welcome, welcome once again. Welcome back to Radio Suno 91.7 FM. Home delivery at time Sandeepaan koodiyullathu. Orupaadu visheshangalokke ingane paranju povumbo njan health related idu namukku ee oru time il especially kazhikkan pattuna orupaadu karyangal kazhikkan pattuna ennu parayumbo summer time il kazhikkan കുറച്ചുകൂടി ഈസി ആയിട്ട് നമ്മുടെ ബോഡി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റുന്ന കുറേ ഫുഡ് ഐറ്റംസൊക്കെയാണ് പറഞ്ഞു വെക്കൊണ്ടിരുന്നത് കേട്ടോ. ഗൈഡ് എന്ന അക്കൗണ്ടിൽ നിന്നും ഒരു വലിയ മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ആ മെസ്സേജിലേക്ക് എത്തുന്നതായിരിക്കും. രാഹുൽ, ഗുഡ് മോർണിംഗ് ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഗുഡ് മോർണിംഗ് ബ്രോ, അടിപൊളിയായിട്ട് പോകുന്നു. ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ഡേ ആഫ്റ്റർനൂണിലേക്ക് നമ്മളിങ്ങനെ കടക്കുകയാണ്. എന്തായാലും പലർക്കും ഗുഡ് മോർണിംഗ് തന്നെയാണ് വൈ, ബിക്കോസ് കുറച്ച് പേർക്കെങ്കിലും ലീവ് കാര്യങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളാണ് സാറ്റർഡേ എന്ന് പറയുന്നത്. ഒന്ന് റീവാമ്പ് ചെയ്യേണ്ട ടൈം കൂടിയാണ്. ഒന്ന് മൈൻഡൊക്കെ റീസെറ്റ് ചെയ്ത് കൂളായിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ വീട്ടിലും മൈൻഡിലും ബോഡിക്കും കൊണ്ടുവരാനായിട്ട് ബേസിക്കലി ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കൊണ്ടുവരേണ്ടത് വളരെ വളരെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിലേക്ക് നമുക്ക് കുക്കിംഗ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി, പലപ്പോഴും കിച്ചണിൽ നിന്ന് ഈ ഒരു സമ്മർ ടൈം കുക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളത് നോ കുക്ക് സമ്മർ മീൽസ് ആണ്. ശരിക്കും നോ കുക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബേണേഴ്സും അതേപോലെ തന്നെ സ്റ്റൗവൊന്നും യൂസ് ചെയ്യാണ്ട് നമുക്ക് സാലഡ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഈ ഒരു ടൈമിലാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ മാക്സിമം കഴിക്കേണ്ടത്. സ്പെഷ്യലി വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ശീലമാക്കി കഴിഞ്ഞാൽ അവർ വളരുമ്പോഴും സമ്മർ ടൈം അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബോഡിയിലേക്ക് ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബോഡിയിൽ ആ ഒരു വാട്ടർ കണ്ടൻറ്റ് പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള ഫുഡുകളായിരിക്കും. വെരി ഫസ്റ്റ് ഓൺ ദ ലിസ്റ്റ് ഇസ് ബേസിക് സാലഡ്സ്. നമുക്ക് ഏത് ഒരു പോസിബിലിറ്റിയും കൊണ്ടുവരാൻ പറ്റുന്ന ആദ്യത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് സാലഡ്സ് തന്നെയാണ്. സോ ഫ്രഷ് ആയിട്ടുള്ള സാലഡ്, അതിലേക്ക് കുറച്ച് പ്രോൺസോ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മാംഗോ സാലഡ്. മാംഗോ സാലഡൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള സംഭവമാണ്. സമ്മർ ടൈം ആകുമ്പോൾ നമുക്ക് മാംഗോ മാർക്കറ്റിൽ നിന്ന് പെർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടുതൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, സൂപ്പർ മാർക്കറ്റുകളിൽ പോകുമ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ എക്സസ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് പലയിടത്തും പോയിട്ട് ഇന്ന സാധനം കിട്ടുമോ അല്ലെങ്കിൽ ഈ ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ചിന്തിച്ചേക്കേണ്ട

കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിനെക്കാട്ടിലും ഫില്ലിങ്ങും ഉണ്ടാവും, ബോഡിയിൽ വാട്ടർ കണ്ടന്റ് അത്രമാത്രം നമുക്ക് റീറ്റെയിൻ ചെയ്യാനുമായിട്ട് സാധിക്കും എന്നുള്ളത് എക്സ്പേർട്സ് പറയുന്ന കാര്യമാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക്, നമ്മുടെ ബോഡിയിലേക്ക് വലിയ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിയാൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം വി ക്യാൻ ബ്രിങ് ഇൻ സച്ച് കൈൻഡ് ഓഫ് ട്രോപ്പിക്കൽ ഡിഫറൻസസ്. അപ്പോൾ ഈ ട്രോപ്പിക്കൽ ഡിഫറൻസസ് വരുമ്പോൾ നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കും, മാത്രമല്ല ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്റ്റ്, നമുക്ക് ചുറ്റുമുള്ളവരും ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഒരുപാട് ഫ്രൈഡ് ആയിട്ടുള്ള ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫുഡുകൾ ഈ സമയത്ത് കഴിക്കാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു അപ്ഡേറ്റ് കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുന്നത് മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക്, തിളക്കം എന്ന സിനിമയ്ക്ക് വേണ്ടി പി ജയചന്ദ്രൻ ആലപിച്ചിരിക്കുന്ന ഒരു വണ്ടർഫുൾ ട്രാക്കാണ് വരുന്നത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ ഹോം ഡെലിവറിയുടെ ടൈം.

0: റേഡിയോ സുനോ 91.7 FM
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഗുഡ് ആഫ്റ്റർനൂൺ. അങ്ങനെ ദേ നേരെ നമ്മൾ മോർണിംഗിൽ നിന്നും ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺ സമയത്തേക്ക് കടക്കുകയാണ്. ആഫ്റ്റർനൂണോ ആഫ്റ്റർനൂൺ ടൈമിലേക്ക് കടക്കുകയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. യെസ്, ഭയങ്കര പീക്ക് വെയിലും കാര്യങ്ങളും ഒക്കെ തന്നെ പുറത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇഫ് യു ആർ യൂസിങ് എ വെഹിക്കിൾ, വണ്ടി യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പല ഷെയ്ഡഡ് പോർഷൻസിലും ഒക്കെ നമ്മളിങ്ങനെ പാർക്ക് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അല്ലെങ്കിൽ ഷെയ്ഡ് പോർഷൻസ് ഒരുപാട് ദൂരെയാണെന്നുണ്ടെങ്കിൽ വിചാരിക്കുമ്പോൾ ഇത്ര ദൂരം ഞാൻ നടന്നു പോകണം, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നാലും വണ്ടി പലപ്പോഴും തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം, വണ്ടിയുടെ പെർഫോമൻസ്, വണ്ടിയുടെ ആ ഒരു എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആവുന്നത് നമ്മൾ ഒരു പക്ഷേ ചെറിയ സമയത്തേക്ക് വേണ്ടി ചെയ്യുന്ന ഈ ഒരു മനുഷ്യന്മാരെ പോലെ തന്നെയാണ്. ഈ സംഭവത്തിനൊക്കെ നമുക്ക് വേണ്ട ആ ഒരു എന്താണ് റിപ്പയർ കാര്യങ്ങൾ, റീസെറ്റ്, ഓയിൽ ചേഞ്ച്, ഇതൊക്കെ നമ്മൾ ചെയ്യണം. സോ പ്രോപ്പറായിട്ട് വണ്ടിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പോലെ തന്നെ അത്രയും ഹെൽത്തി ആയിട്ട് നമ്മുടെ വെഹിക്കിൾ ഒരുക്കും. ആൻഡ് ദേർ ആർ ലോഡ് ഓഫ് കാർ ലവേഴ്സ് ഹിയർ. എസ്പെഷ്യലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നാട്ടിലൊക്കെ പോയിട്ട് വരുമ്പോൾ അറിയാം, ആ ഒറ്റ ദിവസം നമ്മൾ ചിലപ്പോൾ വെക്കേഷൻ പോയിട്ട് വന്നിട്ടുള്ള ആ ഒരു ദിവസം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മണിക്കൂർ കയ്യിൽ കാറ് കിട്ടാൻ ഒരു സമയമുണ്ടല്ലോ, ആ ടൈമിൽ അനുഭവിക്കുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ ഊബർ ബുക്ക് ചെയ്യണം, ഊബറിൻ്റെ ആപ്ലിക്കേഷൻ പോലും ചിലപ്പോൾ നമ്മൾ, ഊബർ മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു ട്രാവൽ ഓപ്ഷൻ, ടാക്സി ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ പോലും ഇതൊക്കെ തന്നെ നമുക്ക് പിന്നെ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ആ ഒരു ബുദ്ധിമുട്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു പോയിന്റിലാണ്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. കുറച്ച് മുന്നേ നമ്മുടെ ബോഡിക്ക് വേണ്ട ആ ഒരു റിഫ്രഷ്മെൻസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞതുപോലെ വണ്ടിയുടെ കാര്യത്തിലും നമ്മൾ ആ ഒരു ശ്രദ്ധ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. സോ മാക്സിമം ഷെയ്ഡഡ് പോർഷനിൽ ഇച്ചിരി നടക്കേണ്ടി വന്നാലും, നമ്മുടെ ഇപ്പോൾ കുറച്ച് കോർപ്പറേറ്റ് ജോബ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള രീതിയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ നമുക്കത് പറ്റില്ലായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെസ്റ്റ് ഓപ്ഷൻ ദാറ്റ് നമുക്ക് കുറച്ച് ഷെയ്ഡഡ് ആയിട്ടുള്ള പോർഷൻ കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് മടിക്കേണ്ട. വൈ? ബിക്കോസ് ഇറ്റ് ക്യാൻ ഗിവ് മോർ എഫിഷ്യൻസി ടു ആർ കാർ. അപ്പോൾ ആ ഒരു കാർ അപ്ഡേറ്റ് കൂടി ഈ ഒരു സമയത്ത് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയാണ്. ആൻഡ് ദേർ ആർ ലോഡ് ഓഫ് പീപ്പിൾ ഡ്രൈവിംഗ് റൈറ്റ് നൗ ലിസ്ണിംഗ് ടു മീ. ഒത്തിരി ഒത്തിരി പാട്ടൊക്കെ കേട്ട് പോകുന്ന സമയമായിരിക്കും ഈ ഒരു സമയത്ത്. വണ്ടിക്കകത്തെ ചൂട് ആൻഡ് എന്താണ് ഭയങ്കരമായിട്ട് കൂട്ടി അക്യുമുലേറ്റ് ചെയ്യാണ്ടിരിക്കാൻ ചെറിയൊരു ടിപ്പ് കൂടിയുണ്ട്. ആ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോഴല്ല, ഇതാ ഒരു പാട്ടൊക്കെ കേട്ട് നമുക്ക് തിരിച്ചു വരാം ഓൺ ഹോം ഡെലിവറി. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. പുതിയ മുഖം എന്ന സിനിമയിലെ ഗാനത്തിലേക്ക് ശങ്കർ മഹാദേവൻ ആലപിച്ചിരിക്കുന്ന ഒരു വണ്ടർഫുൾ ട്രാക്ക് യു ആർ ലിസ്ണിംഗ് ഓൺ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency. Now available on Apple Podcast
1: and
0: Google Podcast.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
2: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
3: ഡെസോര പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
4: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
3: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ
5: 3020-2525.
1: Chennai Beats.
6: Tamil, head of the hour.
7: In the art of Podumakulanda.

വെൽക്കം ബാക്ക് ടു ഹോം ഡെലിവറി. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 കഴിഞ്ഞ 18:41. ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഒരു ചെറിയ ടിപ്പ് കൂടി ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. സോ വണ്ടി പലപ്പോഴായിട്ട് നമ്മൾ പാർക്ക് ചെയ്യുന്ന സ്ലോട്ടുകൾ അത് ഷെയ്ഡഡായിട്ടുള്ള ഒരു പോർഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ സർവലൻസ് ഒക്കെ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വിൻഡോ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുക. സോ ഇത് ഞാൻ വീണ്ടും ആ ഒരു ഡിസ്ക്ലെയിമർ എടുത്ത് പറയുകയാണ്, സേഫ്റ്റി ഫാക്ടർ സെക്യൂരിറ്റി ഫാക്ടർ ഒക്കെ നോക്കിയിട്ട് ഈ ഒരു കാര്യം ചെയ്യുള്ളൂ. നമ്മുടെ വണ്ടിയുടെ ആ ഒരു ചെറിയ ഗ്യാപ്പ് വിൻഡോ സ്പേസ് ഗ്യാപ്പ് ഒന്നിട്ടിട്ട് വണ്ടി ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു പരിധിവരെ ഇതിൻ്റെ അകത്ത് അക്യുമുലേറ്റ് ആവുന്ന ഹീറ്റ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു തിയറി എന്താണെന്ന് പറഞ്ഞാൽ ചൂട് എപ്പോഴും ഭയങ്കര ഈ പറഞ്ഞ പോലെ ഹെവി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വണ്ടിക്ക് അകത്തുനിന്ന് ഇത് വെൻ ഇറ്റ് ട്രാവൽ. സോ ഇത് ബേസിക്കായിട്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ട്രാവലിംഗ് വണ്ടിക്കകത്ത് ഈ ചൂട് അക്യുമുലേറ്റ് ചെയ്ത് മുകളിലേക്ക് വരുമ്പോൾ മുകളിൽ നിന്നുള്ള കംപ്ലീറ്റ് ഹോട്ട് എയറും പുഷ് ചെയ്ത് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു വെൻറ്റ് പോലെ നമ്മളൊന്ന് വണ്ടിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ രീതിയിലൊന്ന് വിൻഡോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ആ ചൂട് ഒരു പരിധിവരെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇത് ഭയങ്കരമായിട്ടുള്ള നമ്മളെ ഹെൽപ്പ് ചെയ്യത്തൊന്നുമില്ല. പക്ഷേ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന അപ്പോൾഷറിയാണ്. സോ ബേസിക് ഫാക്ട് ദാറ്റ് കറുത്ത അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹീറ്റായിരിക്കും. ഈവൻ കളർ റെഡ് അങ്ങനത്തെ കളർ മെറൂൺ കളേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹീറ്റ് ഭയങ്കരമായിട്ട് ഓരോന്നിനും ഓരോ ഹീറ്റ് ഇൻഡെക്സ് ഉണ്ട്, ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ഇൻഡെക്സ്. അപ്പോൾ ആ ഒരു അബ്സോർപ്ഷൻ കറുപ്പിന് ഏറ്റവും കൂടുതലാണ്. സോ കുറച്ചുകൂടെ റെഡ് വരുമ്പോൾ റെഡിനും അഗെയിൻ പോസിബിലിറ്റീസ് കൂടുതലാണ്. ഏറ്റവും റിഫ്ലക്റ്റ് ചെയ്യുന്ന ഹീറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് മാറ്റുന്ന ഒരു കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. കാറിൻ്റെ അകത്ത് അഴുക്കാവും, ഈ പേടിയൊക്കെ ഉണ്ടാവാം, ബട്ട് ചൂട് സമയത്ത് ഏറ്റവും കൂടുതൽ ഈ ഒരു അപ്പോൾഷറീസ് വൈറ്റിലാണ് അല്ലെങ്കിൽ ഒരു ക്രീം ഷെയ്ഡൊക്കെയാണ് ലൈറ്റർ ഷെയ്ഡ്സ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം. അപ്പോൾ എപ്പോഴെങ്കിലും ഇനിയിപ്പോൾ റിന്യൂ ചെയ്യുക, നമ്മുടെ കാറിൻ്റെ അകത്തുള്ള ആ ഒരു റീഫർബിഷ് ചെയ്യാനുള്ള പ്ലാന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾഷറി യൂസ് ചെയ്യുന്നത് ലൈറ്റ് കളേഴ്സിലേക്ക് ഓപ്ഷൻ പോവുക. അതാകുമ്പോൾ സമ്മർ ടൈം ആകുമ്പോൾ നമുക്ക് വലിയ തലവേദന ഉണ്ടാവില്ല, ഹീറ്റ് ഭയങ്കരമായിട്ട് അബ്സോർവ് ചെയ്തിട്ട് വണ്ടിക്ക് അകത്ത് അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കില്ല. ആ ഒരു ചെറിയ ടിപ്പ് കൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ മറ്റൊരു ട്രാക്കിലേക്ക് കിടക്കുകയാണ്, പത്മിനി എന്ന മൂവിയിലെ ഗാനത്തിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM കേട്ട് കൂട്ടുകൂടാം.

0: എടാ വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
1: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
0: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
1: 600-7124.
2: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
3: Joy Alukas brings you the joy of summer.
4: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
3: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
6: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
5: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000-1707.
7: ഹോം ഡെലിവറി.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു ഹോം ഡെലിവറി. സന്ദീപാണ് കൂടെയുള്ളത്. ഒരുപാട് ടിപ്പുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ബ്രെയിൻ ഇങ്ങനെ ഫുള്ളായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതെന്തായാലും മാറ്റാനായിട്ട് കുറച്ചൊന്ന് എക്സസൈസ് ബ്രെയിനിന് കൊടുക്കേണ്ട സമയമാണ്. ഞാൻ നമ്മുടെ പഴയ ഒരു ഗെയിം ദാ ഒന്ന് റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒത്തിരി നാളായി അഷ്ടമി ഈ ഒരു ഗെയിമിലേക്ക് പോകാറില്ല. പക്ഷേ എന്നാലും ഇന്ന് എന്തോ നൊസ്റ്റാൾജി ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പോകുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഗെയിമിലേക്കാണ്. കോസ് പാടാം, നമുക്ക് പാടാം. എത്ര നാളായല്ലേ ഈ ഒരു ഗെയിമിലോട്ട് വന്നേക്കും. ബട്ട് ഇന്നും ഞാൻ എടുത്തേക്കുന്ന മ്യൂസിക് പോർഷൻ എന്ന് പറയുന്നത് ഇച്ചിരി ടഫല്ല എങ്കിലും ഒരു ഇൻ്റർമീഡിയറ്റ് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒരു മീഡിയം ലെവൽ ഓഫ് ടഫ്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ടച്ചൊക്കെ വിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ് സി ഹൗ ലോങ് നമ്മുടെ ലിസ്ണേഴ്സിന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളത്. നേരെ പോകുന്നത് ആ ഒരു സോങ്ങിൻ്റെ ചെറിയ മ്യൂസിക് പോർഷനിലേക്ക്. കണ്ടുപിടിക്കേണ്ടത് ഏത് പാട്ടാണെന്നുള്ളതാണ്. ഹിയർ വി ഗോ, 3, 2, 1.

ഇപ്പോൾ ദാണ് നമ്മുടെ മ്യൂസിക് പോർഷൻ. ഏത് പാട്ടിൽ നിന്നാണ് ഈ മ്യൂസിക് പോർഷൻ എടുത്തേക്കുന്നത് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട, 5000997 പെട്ടെന്ന് ചോദിക്കും. ഷസം ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും എത്ര പേർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നു എന്നുള്ളത് നോക്കട്ടെ. ഞാനും വെയിറ്റിംഗ് ആണ് ആൻസർ അറിയാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് അയച്ചു തുടങ്ങിക്കോളൂ 5000997. ഒരിക്കൽ കൂടി പാട്ട് കേൾപ്പിക്കാം കേട്ടോ.

ഓക്കേ, ഇനി ചെറുതായിട്ടൊരു ക്ലൂ വേണമെന്നുണ്ടെങ്കിൽ ആ ക്ലൂ ആയിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ബട്ട് ദെൻ തിരിച്ചെത്തുമ്പോഴത്തേക്കും ആൻസർ പറയാനുള്ള സമയമൊക്കെ ആവും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000997 ഇപ്പോൾ കേട്ട മ്യൂസിക് പൊസിഷൻ ഏത് സിനിമയിൽ നിന്നുള്ളതാണ് അല്ലെങ്കിൽ ഏത് പാട്ടിൽ നിന്നുള്ളതാണ്. പെട്ടെന്ന് വെയിറ്റിംഗ് ആണേ.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
1: എസ്സൻസ് അപ്പോസിദ്ര ആൻഡ് ബർവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
3: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
0: You are listening to Radio Suno 91.7 FM.
4: Qatar's favorite radio station.

ചില മ്യൂസിക് പോർഷൻസ് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും. ആ ഒരു കൺഫ്യൂഷനിലൂടെ ഇപ്പം ഇതാ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലിസ്ണേഴ്സ് എന്നുള്ളത് മനസ്സിലാക്കി വരുന്നുണ്ട്. അതുമല്ല, കുറച്ച് ദിവസം ആയില്ലേ, അപ്പോൾ ആ ഒരു ടച്ചൊക്കെ വിട്ടിരിക്കുകയാണ്. എങ്കിൽ പോലും ഖലീൽ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, അർഷാദ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ജാസറിന് ആൻസർ കിട്ടിയിട്ടുണ്ടോ? ജാസർ ബ്രോ റിയാക്ഷൻ മെസ്സേജൊക്കെ തന്നിട്ടുണ്ട്. ഓൾഡ് സോങ് ആണോ എന്ന് ചോദിക്കുന്നുള്ളൂ. ഓൾഡ് സോങ് ആണോ എന്ന് ചോദിച്ചല്ലേ, എവർഗ്രീൻ സോങ് ആണെന്ന് എനിക്ക് പറയാം. ഓൾഡ് സോങ് തന്നെയാണ്, 90s കാലഘട്ടം നമുക്ക് റിലേറ്റ് ചെയ്യാം. പക്ഷേ ക്ലൂ ആയിട്ട് വേറെ എന്ത് കൊടുക്കാൻ പറ്റും? ഇതാ ഇവിടെ വീണ്ടും ഒന്നുകൂടെ പ്ലേ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുള്ള മെസ്സേജ് വരുന്നുണ്ട്. ഖലീൽ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ഫാരിസ് റൈറ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് പേർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഐ തിങ്ക് എവിടേക്കോ ഒരു കൺഫ്യൂഷൻ. ഈ പറഞ്ഞ പോലെ നമുക്ക് പഴയ ആനന്ദ് ശിവദാസ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. സുധീഷ് പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണോ എന്നാ പോട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് പോയിട്ടുണ്ടായിരുന്നു. അതങ്ങനെ ശരിയാവും, അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ, നമുക്ക് കണ്ടുപിടിച്ചിട്ട് പോവാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു.

നമ്മുടെ ലിസ്ണേഴ്സല്ലേ, ക്ലൂ കൊടുക്കാതെ എങ്ങനെയാ? എനിക്ക് ക്ലൂ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ പറയുമെന്നുള്ള പോസിബിലിറ്റി കൂടുതലാണ്. എങ്കിലും പോട്ടെ, നമ്മുടെ ലിസ്ണേഴ്സല്ലേ. അപ്പോൾ ആദ്യത്തെ ക്ലൂ എന്നുള്ളത്, ചിത്രത്തിൽ ഈ ഒരു പാട്ടിൽ, പർട്ടിക്കുലർലി ഈ ഒരു സോങ്ങിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തുടക്കം മണിച്ചേട്ടനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇറ്റ് ഇസ് ടേക്കൺ ബൈ എ ലോട്ട് ഓഫ് ആർട്ടിസ്റ്റ്. സോ തുടക്കം മണിച്ചേട്ടൻ ആ പാട്ട് ഇങ്ങനെ തുടങ്ങി, ആ ഒരു അതിൻ്റെ ആ ഒരു പാട്ടിന് തൊട്ട് മുന്നേ ഉള്ള സംഭവം മണിച്ചേട്ടനാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് മഞ്ജു ചേച്ചിയിലേക്ക്, മഞ്ജു വാരിയർ. യെസ്, അപ്പം മഞ്ജു വാരിയർ മണിച്ചേട്ടൻ കോംബോ ആണ് നമ്മൾ ഈ ഒരു പാട്ടിൻ്റെ തുടക്കത്തിൽ കാണുന്നത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഞാൻ ക്ലൂ തന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ആൻസർ പറയാൻ വളരെ എളുപ്പമായി പോകും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് മെസ്സേജ് അയക്കാനായിട്ട് മറക്കണ്ട. 5000917 ലേക്ക് ഒരിക്കൽ കൂടി ആ മ്യൂസിക് പൊസിഷൻ പ്ലേ ചെയ്യുകയാണ്. ഏതാണ് ഈ പാട്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ.

ആൻസേഴ്സ് പോകുന്നോട്ടെ. അപ്പോഴത്തേക്കും നമുക്കൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കിടക്കാം, ധഗ് ലൈഫ് എന്ന സിനിമയിലെ പാട്ടിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത്. ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: ബിസിനസ് ഫ്രീക്വൻസി. എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
1: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കിൽ കിട്ടും.
0: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
1: 6000 7124.
2: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
3: ഹലോ, നമസ്കാരം, ഞാൻ അജു വർഗീസ്.
2: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ കേട്ട്.

0: This is home delivery only on Radio Sunoh 91.7 FM.
1: വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സോണോ 91.7 FM. അങ്ങനെ ഒരു ഗെയിം സെഗ്മെൻറ്റ് ഇതാ അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്ന ട്രാക്കിലേക്ക് കുറേ പേര് തന്നെ എത്തിയിട്ടുണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ദാ ഈ ഒരു പെർട്ടിക്കുലർ മ്യൂസിക് പോർഷൻ ഏത് പാട്ടിൽ നിന്നുള്ളതാണ് അല്ലെങ്കിൽ സിനിമ പറഞ്ഞാലും മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.

ചില പാട്ടുകളൊക്കെ തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യും എന്നുള്ള ഉദാഹരണത്തിന് നമുക്കൊരു പാട്ട് പറയാൻ പറഞ്ഞാൽ ഈ പാട്ട് ഒബ്വിയസ്ലി പറയാൻ പറ്റും. കാരണം ഈ പാട്ടിലുള്ള ബാക്കിയുള്ള ബീറ്റും കാര്യങ്ങളും നോക്കുമ്പോൾ ഈ ഒരു പോർഷൻ ഈ പാട്ടെന്ന് തന്നെയാണോ എന്നുള്ള ചിന്തയിലേക്ക് പോകുന്ന ഒരുപാട് പേരുണ്ട്. ബട്ട് സഫീർ പി ജി ദയ്പ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. നസീം റൈറ്റ് ആൻസർ പറയുന്നു, ഗൈഡ് എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം വന്നിട്ടുണ്ട്. ഹാപ്പി ന്യൂ ഇയർ എന്ന അക്കൗണ്ടിൽ നിന്നും ശ്രീജിത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട് റൈറ്റ് ആൻസർ. ശ്രീജ സിദ്ധാർത്ഥൻ റൈറ്റ് ആൻസർ, സിദ്ദിഖ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, അൽതാഫ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഭിജിത്ത് റൈറ്റ് ആൻസർ, ശിവ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് റൈറ്റ് ആൻസറിലേക്ക് ഇങ്ങനെ വരുന്ന ഈ ഒരു ടൈം. നമുക്ക് ഇസ്മായിലിൻ്റെ മെസ്സേജ് എന്താണ്? വെയിറ്റ് ടു റൂം ഫോർ ലഞ്ച്. ഓക്കെ, ലഞ്ചിന് വേണ്ടി റൂമിലോട്ട് പോകുന്നു ഷെയ്ഖ് ഇസ്മായിൽ. സോ ഇസ്മായിൽ ഹെല്ലോ, പോയി ഫുഡൊക്കെ കഴിച്ച് ഉഷാറായിട്ട് എനർജറ്റിക് ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ചെറിയ ഡിസ്കഷനിലാണ് ഒരു പാട്ട് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഈ ഒരു മ്യൂസിക് പോർഷൻ മാത്രമല്ല, ഞാൻ ഒന്ന് രണ്ട് ക്ലൂ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.

ഇസ്മായിൽ ബ്രോ, ദേ ആദ്യമേ ഐ ഡോ നോ ദ ആൻസർ ബ്രോ എന്നുള്ളത് മെസ്സേജായിട്ട് അയച്ചിട്ടുണ്ട്. എന്തായാലും ആദ്യത്തെ ഈ മ്യൂസിക് ഈ പാട്ടിൻ്റെ തുടക്ക ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മണിച്ചേട്ടൻ അതേപോലെ തന്നെ മഞ്ജു ചേച്ചി എല്ലാവരും കൂടി ഗംഭീരാക്കിയിരിക്കുന്ന ഒരു പാട്ടാണ്. ഒരുപാട് പേരുണ്ട് പാട്ടിൽ പിന്നെ, പക്ഷേ ആദ്യം ആ ഒരു തുടക്കത്തിൽ നമ്മൾ കാണുന്ന ആദ്യത്തെ സീനിൽ വന്നു പോകുന്നത് മണിച്ചേട്ടനും മഞ്ജു വാരിയറും ആണ്. ഏതാണ് പാട്ടെന്നുള്ളത് കറക്റ്റായിട്ട് ഇതാ എനിക്കിവിടെ ആൻസേഴ്സ് ഇങ്ങനെ വരുമ്പോൾ. ഇനി ഞാൻ എന്തായാലും ലേറ്റ് ആക്കുന്നില്ല, ലാഗ് അടിപ്പിക്കുന്നില്ല, ഡിലേ അടിപ്പിക്കുന്നില്ല. നമുക്ക് ആ ഒരു പാട്ടിലേക്ക് തന്നെ പോവാം. സോ ദ വൺ ആൻഡ് ഓൺലി മൂവി ഗൈസ്. കണ്ണെഴുതി പൊട്ടും തൊട്ട് ക്ലാസിക് മൂവി, ക്ലാസിക് സോങ്സ്. പക്ഷേ ആ പാട്ടിനിടയിൽ ഇങ്ങനൊരു പോർഷൻ ഉണ്ടെന്നുള്ളത് വളരെയധികം കുറച്ച് എനിക്ക് അത്ര കൺവിൻസിങ് ആയിട്ട് പെട്ടെന്ന് തോന്നിയില്ല. ഞാനിത് കേട്ടപ്പോൾ ഈ പാട്ട് തന്നെയാണോ, ഞാൻ ഒന്നുകൂടെ റീചെക്ക് ചെയ്തു, സിനിമ ഇത് തന്നെ അല്ലേ എന്ന് ഒന്നുകൂടെ റീചെക്ക് ചെയ്തു. ഇതൊക്കെ റീചെക്ക് ചെയ്തിട്ടാണ് നിങ്ങളുടെ അരികിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ, കാരണം അത്രമാത്രം എന്നെയും കൺഫ്യൂസ് ചെയ്ത ഒരു മ്യൂസിക് പോർഷനാണ്. സോ ദർ ഇസ് നോ ഡൗട്ട് ഈ ഒരു പാട്ട്, അതായത് കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയിൽ ദാസേട്ടനും അതേപോലെ തന്നെ മഞ്ജുവും പാടിയിരിക്കുന്ന, മഞ്ജു ചേച്ചിയും പാടിയിരിക്കുന്ന പാട്ടാണ്. അപ്പം അത്ര മനോഹരമായിട്ട് എനിക്ക് തോന്നുന്ന മഞ്ജു ചേച്ചി പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 90s കാലഘട്ടത്തിലുള്ള പാട്ടുകളിൽ ദിസ് പാട്ട് ഈസ് സോ ഡാം ഫേമസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും ശരിക്കും കൺഗ്രാജുലേഷൻസ് എടുത്തു പറയണം, കാരണം ഇറ്റ് വാസ് ടഫ്. ആൻസേഴ്സ് പറഞ്ഞവർക്കും അതേപോലെ തന്നെ പാട്ട് ഇനി ആ മ്യൂസിക് പോർഷൻ കേൾക്കുമ്പോൾ കണക്ട് ചെയ്യണം എന്നുള്ളവർക്കും തീർച്ചയായിട്ടും ആ ഒരു പാട്ടിലേക്ക് തന്നെ നമുക്ക് പോവാം. കണ്ണെഴുതി പൊട്ടത്തും തൊട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടി കെ ജി യേശുദാസ്, മഞ്ജു വാര്യർ പാടിയ പാട്ടിലേക്ക്. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചക ചക ചൊട്ടു തട്ടി വെച്ച തലമുടി തെക്കൻ കാറ്റിൽ തട്ടി തട്ടി തലമുടിനോന്ന് ചച്ചിരിക്കും ഫലിക്കാ.
1: Radio Sunam. Radio Sunam. 91.7 FM. Qatar's favorite radio station.
2: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
3: എടാ വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
4: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റാക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
3: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
4: 6000 7124.
5: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
6: ഹലോ, നമസ്കാരം, ഞാൻ അഖില ആണ്.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency. Now available on Vodafone Shuf app.
2: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: Going home? Make it rewarding with Kalyan Jewelers.
4: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
0: Home delivery.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സെന്റർ 91.7 FM. ഹോം ഡെലിവറി ടൈം സന്ദീപാണ് കൂടെയുള്ളത്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും നമ്മളിങ്ങനെ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒത്തിരി ഒത്തിരി എനർജി ഈസ് റിക്വയർഡ് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നുണ്ട്. ബട്ട് ദെൻ കീപ്പിംഗ് ദാറ്റ് അസൈഡ്, ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ ഈ എനർജിയൊക്കെ വരണമെങ്കിൽ കാരണമാവുന്ന ഒരു അപ്ഡേറ്റിലേക്ക് കൂടി കടക്കേണ്ടതായിട്ടുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഹോം കെയർ. സോ നാളെ തൊട്ട് എന്തായാലും ബിസി ആവാൻ തുടങ്ങുന്നു. ഒരുപാട് ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വി ആർ ഗോയിങ് ടു ബി പാക്ക്ഡ്. അപ്പോൾ ഈ പാക്ക് ആവുന്നതിന് മുന്നേ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർ സ്ലീപ്പ് സൈക്കിള് കാര്യങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ബേസിക്കലി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ലിനൻസ്, എസ്പെഷ്യലി ബെഡിൽ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റ്, പെല്ലോ കവേഴ്സ് ഒക്കെ കോട്ടൺ അഥവാ ലിനൻ മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് വിൻഡോ കർട്ടൻസ് ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് ബ്ലാക്ക് ഔട്ട് കർട്ടൻസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരിക്കും. സൺലൈറ്റ് ഒക്കെ കുറച്ചൊന്ന് ബ്ലോക്ക് ചെയ്യാനായിട്ട്. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം സൺലൈറ്റ് അങ്ങനെ ശരിക്കും വീട്ടിന്റെ അകത്തേക്ക് വരില്ല എങ്കിൽ പോലും ഏറ്റവും അധികം ഈ ഒരു ബ്ലാക്ക് ഔട്ട് കർട്ടൻസ് മിക്കവാറും കറുപ്പായിരിക്കുമല്ലോ അതിന്റെ ഒരു ബാക്ക് സൈഡ്, അത് ഭയങ്കരമായിട്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ റൂം ഭയങ്കരമായിട്ട് ചൂടാവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു പോസിബിലിറ്റി കുറയ്ക്കാനായിട്ട് ലൈറ്റ് കർട്ടൻസ്, കുറച്ച് ഫ്ലോയി ആയിട്ടുള്ള കർട്ടൻസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ വളരെയധികം നല്ലതായിരിക്കും. അപ്പൊ ആ ഒരു അപ്ഡേറ്റ് കൂടെ ദാ ഇന്ന് ഹോം കെയറിലൂടെ നിങ്ങളുടെ അരിയിലേക്ക് എത്തിക്കുകയാണ്. On that note, we are moving into a beautiful song. Sandeep Anu Kode Alada on Kathas Happiness Frequency 91.7 FM. Home Delivery Time. Get it.

0: എടിഎം കോളുകളും ഈ ചെറിയ റീചാർജിലും. ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
0: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
0: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
2: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
5: ആകെ സെഡാണ് മോനെ.
6: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
4: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
0: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
7: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കുടക്കീഴിൽ കിട്ടും.
0: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
7: 6000 7124.
1: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ.
8: ഹായ്, ഞാൻ ധർമ്മജൻ ബോൾഗാട്ടി.
9: യു ആർ ലിസണിംഗ് ടു
8: റേഡിയോ സുനോ 91.7 FM. കേട്ടുക.

0: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു ഹോം ഡെലിവറി. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. അങ്ങനെ എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമൊക്കെ ആയി വരുന്നു. ബട്ട് ബിഫോർ ഐ ലീവ് വൈൻഡ് അപ്പ്, ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്താറുള്ള സംഗതി തന്നെയാണ് എങ്കിൽ പോലും ദിസ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻ്റ്.
1: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
2: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
3: ബ്രോട്ട് ടു യു ബൈ
4: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
5: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
0: ഒത്തിരി പേര് തന്നെ ഈ ഒരു ടൈം വെള്ളം കുടിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം മേക്ക് യൂസ് ഓഫ് ദി ഓപ്പർച്യൂണിറ്റി. വളരെ പെട്ടെന്ന് തന്നെ എനിക്കൊരു ബർത്ത്ഡേ വിഷിലൂടി പോകേണ്ടതായിട്ടുണ്ട്. രാജേഷാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രമീസിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ ഒരു ബർത്ത്ഡേ വിഷസ് കൂടി അറിയിക്കുന്നു ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ബർത്ത്ഡേ.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്
3: അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
5: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
6: ദസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
5: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ദസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
0: ബസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
0: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. ഡെലിവറി

0: Dubai. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
0: ഇൻ അസോസിയേഷൻ വിത്ത്
2: ബദിയ കാർ ആക്സസറീസ് അൽത്തുമാമ യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: 91.7 FM.
1: Qatar's favorite radio station.
2: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
3: എസ്സെൻസ് അബു സിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.
5: ഹൈ എവരിവൺ, ജ്യോത്സ്ന ഹിയർ.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
0: ഇൻ അസോസിയേഷൻ വിത്ത്
3: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. Ningalude vandike vendadellam oru chukodakil.
4: C

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
3: Uridu TV channel number 911.
4: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
6: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി.
7: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
6: മോർണിംഗ് സവാരി,
8: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
9: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
10: ഇൻ അസോസിയേഷൻ വിത്ത്
11: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
12: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
0: ഇൻ അസോസിയേഷൻ വിത്ത്
3: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
1: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
0: ഫസ്റ്റ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
0: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: Dubai.
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
0: ഇൻ അസോസിയേഷൻ വിത്ത്
3: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ. യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
1: ഇൻ അസോസിയേഷൻ വിത്ത്
0: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.
2: Chennai beats.
3: Tamil, head of the R.
4: In the art of Podumakulanda.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ് ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: വചനങ്ങളിലൂടെ.
1: ഒരുവൻ രോഗിയായാൽ അവനെ നിങ്ങൾ സന്ദർശിക്കണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസുര ബാങ്കിനുള്ള സമയം.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
0: ഇൻ അസോസിയേഷൻ വിത്ത്
3: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
3: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
4: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
5: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
4: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ. യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫർ ആണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. അത്തരം മണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
4: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജരി.
1: യു ആർ ലിസണിംഗ് ടു
0: ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
1: എസ്സൻസ് അബു സിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
1: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
4: പ്ലസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
4: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.
4: Chennai Beats.
5: Tamil, head of the hour.
6: In the art of Podumakulanda.

0: 7FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: Techie Talk.
3: ഹലോ, അസ്സലാമു അലൈക്കും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈവനിംഗില് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ദാ കൂടെ ഹഫീസാണ് ജോയിൻ ചെയ്യുന്നത്. ദാ ഈ ഒരു സമയത്ത് കുറച്ചധികം ടെക് അപ്ഡേറ്റ്സ് കേട്ടാൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയാവൂലേ? അങ്ങനെയാണെങ്കിൽ ഗായ്സ്, വെൽക്കം ടു മൈ ഷോ. ഇത് ടെക് ടോക്ക് ആണ്. ടെക് വേൾഡിലെ കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്

ആണ് ഇന്ന് അങ്ങോട്ടേക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പൊ എങ്ങനാ തുടങ്ങല്ലേ? നമ്മൾ എപ്പോഴും ടിക്ടോക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിലൂടെയാണ് പോകാറുള്ളത്. പക്ഷേ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയിലൂടെയാണ് നമ്മൾ ടെക് അപ്ഡേറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ നേരെ ചൈനയിലോട്ട് പോകാൻ പോവാണ്. ചൈനയിൽ 18 വയസ്സുള്ള ഒരു സ്റ്റുഡന്റിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. അതിനു മുന്നേ AI എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരുന്നത് വലിയ റോബോട്ട്സിനെയും ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജിനെ ഒക്കെയാണ്. പക്ഷെ ഇന്നത്തെ കഥയിൽ താറും ഒരു ഗ്രാൻഡ് സണ്ണും ഒരു ഗ്രാൻഡ് ഫാദറുമാണ്. അപ്പൊ ഗ്രാൻഡ് ഫാദറിന് വേണ്ടിയിട്ട് ഒരു കൊച്ചുമോൻ കണ്ടുപിടിച്ച കാര്യമാണ് പറയുന്നത്. ചൈനയിലെ മാകായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെങ്ങായി ഒരു AI പവേർഡ് ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വന്തം ഗ്രാൻഡ് ഫാദറിന് മരുന്ന് കറക്റ്റ് ടൈമിൽ കഴിക്കാൻ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റിമൈൻഡ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ആപ്പാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാകായിയുടെ ഗ്രാൻഡ് ഫാദർ 70s സോ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ റെഗുലർ ആയിട്ട് മെഡിസിൻ കഴിക്കണം. പിന്നെ ചെറിയൊരു മെമ്മറി കുറവുണ്ട്. പിന്നെ മരുന്ന് മിസ്സാകുമോ, തെറ്റായ മെഡിസിൻ എടുക്കുമോ, എക്സ്പയറി കഴിഞ്ഞ മെഡിസിൻ കഴിക്കുമോ എന്നുള്ളൊരു കൺസേൺ കൊണ്ടാണ് മാകായി ഒരു സിമ്പിൾ AI സൊല്യൂഷൻ ഉണ്ടാക്കിയത്. ഈ ആപ്പ് മെഡിക്കേഷൻ ടൈം ആയാൽ റിമൈൻഡർ കൊടുക്കും. അത് മാത്രമല്ലാണ്ട് മെഡിസിന്റെ കവറിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ AI അത് ഐഡന്റിഫൈ ചെയ്തിട്ട് എക്സ്പയറി ചെക്ക് ചെയ്യും. എക്സ്പയർഡ് ആയിട്ടുള്ള മെഡിസിൻ ആണെങ്കിൽ വോയിസ് അലേർട്ട് വഴി വാണിംഗും കൊടുക്കും. സംഭവം ഇൻട്രസ്റ്റിംഗ് അല്ലേ? എപ്പോഴും നമ്മൾ ടിക്ടോക്കിൽ ഭയങ്കര വലിയ കമ്പനീസിന്റെ കാര്യവും കമ്പനി ലോഞ്ച് ചെയ്തിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ ഇന്ന് ഒരു 18 വയസ്സുള്ള സ്റ്റുഡന്റ് സ്വന്തം ഫാമിലി പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊജക്ടിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ആക്കാൻ പോവാണ്. അതുപോലെ തന്നെ വേൾഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺഫറൻസിൽ നമ്മുടെ മാകായി ഈ പ്രോജക്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആപ്പ് ഇപ്പം ഭയങ്കര ഏർലി സ്റ്റേജിൽ നിൽക്കുകയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് അടിപൊളിയാവും. എന്താണെങ്കിലും സോഷ്യൽ മീഡിയ മൊത്തം ഈ കുഞ്ഞി വലിയ ചെങ്ങായിനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കും പ്രശംസിച്ചുകൊണ്ട് തന്നെ ടെക്ടോക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്യൂച്ചറിൽ സ്മാർട്ടസ്റ്റ് ടെക്നോളജി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന ടെക്നോളജി അല്ല, ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന ടെക്നോളജി ആയിരിക്കും എന്ന് കൂടിയിട്ട് നമുക്ക് ആഡ് ഓൺ ചെയ്യാം. പാട്ടുകൾ കേട്ട വെയിറ്റിംഗ് ആണ്. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ കൂടെയുള്ളത് ഹഫീസ് ആണ്. ആൻഡ് ദീസ് ഈസ് യുവർ ഫേവറേറ്റ്

0: 91.7 FM.
1: Gatos Happiness Frequency.
2: എന്റെ ഹല റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
3: എന്ത്?
2: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റാ ഫ്രീ ആയി കിട്ടിയത്.
3: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
2: അതെ, നീ എല്ലാ ദിവസവും.
3: ആഹാ, ഞാൻ എന്താ എന്റെ ഹല നമ്പർ റീചാർജ് ചെയ്യുക.
4: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
1: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
4: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
3: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
4: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
6: നമസ്കാരം, ഞാൻ നിങ്ങളുടെ മൃദുല വാര്യർ.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ടെക്കി ടോക്ക്.
8: നമ്മളൊരു ടാസ്ക് പറയുന്നു, പിന്നെ നമ്മളുടെ AI അസിസ്റ്റന്റ് അത് റെഡിയാക്കിയിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങോട്ട് വെച്ചു തരുന്നു. ഒരു സിമ്പിൾ ചാറ്റ് ബോട്ട് മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റന്റ് പോലെ വർക്ക് ചെയ്യുന്ന ഒരു AI. മെറ്റയുടെ പുതിയൊരു അപ്ഡേറ്റിന്റെ കാര്യമാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ബാക്ക് ടു അവർ ഷോ. ഇത് ടെക് ടോക്ക് ആണ്, കൂടെ ഉള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. മെറ്റ അവരുടെ AI അസിസ്റ്റന്റിനെ ഒരു മേജർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ മ്യൂസ് പാർക്ക് 1.1 AI മോഡലിൽ യൂസ് ചെയ്യുന്ന മെറ്റ AI ഇനി ചോദ്യങ്ങൾക്ക് ആൻസർ പറയുന്ന ചാറ്റ് ബോട്ട് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് വേണ്ടിയിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് കൂടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് 2-3 എണ്ണം പറയട്ടോ. നമ്മൾ പറയാണ് ഒരു ഫിറ്റ്നസ് പ്ലാൻ റെഡിയാക്കുക. മെറ്റയായി നമ്മളുടെ സ്കെഡ്യൂൾസ് നോക്കിയിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വർക്കൗട്ട് പ്ലാൻ ഉണ്ടാക്കും. പിന്നെ വീക്ക്ലി അപ്ഡേറ്റ്സ് വരും. അല്ലെങ്കിൽ ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കലണ്ടർ ചെക്ക് ചെയ്ത് സ്യൂട്ടബിൾ ഡേറ്റ് സജസ്റ്റ് ചെയ്ത് പ്ലാനിങ്ങിന് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഹോം റിനോവേഷൻ ആയിക്കോട്ടെ, എന്തിനും ഏതിനും ഇത് പ്രോപ്പർലി നമ്മളെ ഗൈഡ് ചെയ്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം. അത് മാത്രമല്ലാണ്ട് വെബിൽ നിന്ന് റിസർച്ച് ചെയ്ത് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് അതിന്റെ പ്രസന്റേഷൻ സ്ലൈഡ്സ് ആക്കി മാറ്റും. പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ടോൺ കുറച്ച് കാഷ്വൽ ആക്കി, അല്ലെങ്കിൽ ഈ സെക്ഷൻ റിമൂവ് ചെയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവായിട്ട് ഇത് എഡിറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു അപ്ഗ്രേഡാണ് മെറ്റയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മെറ്റ പറയുന്ന ഒരു കാര്യം, ഇത് പേഴ്സണൽ സൂപ്പർ ഇന്റലിജൻസിലേക്കുള്ള അടുത്ത സ്റ്റെപ്പ് ആണെന്നാണ്. അതായത് പ്രോംപ്റ്റ് കൊടുക്കുന്നതിന് പകരം നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് തീർക്കുന്ന ഒരേ ആയി. ആൻഡ് റൈറ്റ് നൗ ദി സെലക്ടഡ് കൺട്രീസിലാണ് റോൾ ഔട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. വൈകാതെ തന്നെ എല്ലായിടത്തും വരും, ഇൻക്ലൂഡിംഗ് വാട്സപ്പിലും എന്ന് കൂടിയിട്ട് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. സോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ AI അസിസ്റ്റന്റിനെ ഒരു ചാറ്റ് ബോട്ടിൽ നിന്ന് ഒരു റിയൽ പേഴ്സണൽ അസിസ്റ്റന്റ് ആക്കാൻ മെറ്റയുടെ ഒരു മൂവ് ഗെയിം ചേഞ്ചർ ആവോ എന്ന് നമുക്ക് കണ്ടറിയാം. തൽക്കാലം പാട്ട് കേൾക്കേണ്ട സമയമാണ്. പാട്ടിന് ശേഷം ബാക്കി ടെക് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇത് നിങ്ങളുടെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: Going home? Make it rewarding with Kalyan Jewelers.
4: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
5: ഖില ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
6: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
7: നമ്മുടെ ജീവിതം മാറുമ്പോ ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കി.
6: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
7: ഫയലിംഗ് എടുത്തോളൂ, ഞാൻ നോക്കട്ടെ തൊട്ടാ എന്ത് സംഭവിക്കുന്നു. ആ ഫയലിൽ തൊട്ട എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
6: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
8: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

പ്ലേ സ്റ്റോറിൽ നിന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇനി ഗൂഗിൾ നമ്മളുടെ ഏജ് വെരിഫൈ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കണം കേട്ടോ. ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഡോണ്ട് വറി, ഐ ഡി കാർഡും സെൽഫീസിന്റെ ആവശ്യമൊന്നുമില്ല. ബാക്ക് ടു അവർ ഷോ. ഇത് ടെക് ടോക്ക് ആണ്, കൂടെയുള്ളത് ഹഫീസ് ആണ്. അപ്പൊ അങ്ങനെ പറയല്ലേ. ഗൂഗിൾ ഇപ്പൊ പ്ലേ ഏജ് സിഗ്നൽസ് API എന്ന പുതിയ ഫീച്ചർ ഗ്ലോബലി ഇങ്ങനെ റോൾ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബൈ എൻഡ് ഓഫ് 2026 ഓടെ എല്ലാ രാജ്യങ്ങളിലും ഇത് അവൈലബിൾ ആകും എന്നുകൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗൂഗിൾ ഫാമിലി ലിങ്ക് യൂസ് ചെയ്യുന്ന പേരൻസ് അവരുടെ മക്കളുടെ ഏജ് റേഞ്ച് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് 13 മുതൽ 15, 16 മുതൽ 17, അല്ലെങ്കിൽ 18+. അപ്പൊ എന്താ പറ്റുക വെച്ച് കഴിഞ്ഞാൽ, പ്ലേ സ്റ്റോറും ഡെവലപ്പേഴ്സും ആ റേഞ്ച് മാത്രം യൂസ് ചെയ്ത് ആ പ്രായത്തിന് അനുയോജ്യമായിട്ടുള്ള ആപ്സും കോണ്ടന്റ്സും സജസ്റ്റ് ചെയ്യും. എക്സാക്ട് ആയിട്ട് ബർത്ത്ഡേ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ഷെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രൈവസിയും ബെറ്റർ ആണെന്ന് ഗൂഗിൾ പറയുന്നുണ്ട്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അല്ലെങ്കിൽ എയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറിയ കുട്ടികൾ ആക്സിഡന്റൽ ആയിട്ട് പല പല ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു അപ്ഡേറ്റ് ഇങ്ങനെ റോൾ ഔട്ട് ആവുന്നത്. മോസ്റ്റ്ലി എല്ലാ അപ്ഡേറ്റ്സിലും ചെറിയൊരു ക്യാച്ച് ഉണ്ടാവുന്ന പോലെ ഈ ഒരു അപ്ഡേറ്റും ചെറിയൊരു ക്യാച്ച് ഉണ്ട്. അത് ഞാൻ വഴിയെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാം കേട്ടോ. ആൻഡ് റൈറ്റ് നൗ ഓൺലൈൻ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ഒരു പുതിയ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് വരും ദിവസങ്ങൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ആൻഡ് റൈറ്റ് നൗ പാട്ട് കേൾക്കേണ്ട സമയമായിട്ടുണ്ട്. ടെക് ടോക്കിൽ കുറച്ചുകൂടെ അപ്ഡേറ്റ്സ് ബാക്കിയുണ്ട്. അത് പാട്ടുകൾക്ക് ശേഷം സ്റ്റേ ട്യൂൺഡ് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ. കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബാരി ഹഫീസ് ആണേ.

0: You are listening to Radio Sunil 91.7 FM, Qatar's favorite radio station.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: ഓണസദ്യ റെഡിയാണ്, പായസം
2: പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസമില്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസിസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ
5: സെന്റർ. ഹായ്, ഞാൻ നരേൻ.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നമ്മളെല്ലാവരും ഡ്രീംസ് കാണാറുണ്ട്. പക്ഷെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തുണ്ടല്ലോ ആ ഡ്രീമിന്റെ ഫുൾ ഡീറ്റെയിൽസ് അങ്ങോട്ട് മറന്നുപോകും. അങ്ങനെയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഡ്രീം മാജിക് ഭയങ്കര ട്രെൻഡ് ആവുന്നുണ്ട്. ഇത് നടക്കുന്നത് ഇവിടെയല്ല, അങ്ങ് ജപ്പാനിലാണ്. നമ്മൾ അതിലോട്ടാണ് പോകാൻ പോകുന്നത്. ബാക്ക് ടു അവർ ഷോ. ഇത് ടെക് ടോക്ക് ആണ്, കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. ജപ്പാനിലെ സയന്റിസ്റ്റുകൾ ഒരു AI സിസ്റ്റം ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഹ്യൂമൻ ഡ്രീംസിനെ വീഡിയോ പോലെ റീകൺസ്ട്രക്ട് ചെയ്യാൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ATR കമ്പ്യൂട്ടേഷണൽ ന്യൂറോ സയൻസ് ലബോറട്ടറീസിലെ പ്രൊഫസർ യുകിയസു, ഈ പേര് പറയാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഞാൻ ബുദ്ധിമുട്ടിട്ടുണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ. എന്താണെങ്കിലും അവർ ടീം ഡെവലപ്പ് ചെയ്തതാണ്. ഇതിന് വേണ്ടിയിട്ട് FMRI എന്ന ബ്രെയിൻ സ്കാനിങ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്ത്, ഈ ഡ്രീമിനെ വീഡിയോസ് ആക്കി രൂപത്തിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം AIനെ ട്രെയിൻ ചെയ്യും. ഒരു പേഴ്സൺ ഇമേജസ് നോക്കുന്ന സമയത്ത് ബ്രെയിൻ ആക്ടിവിറ്റി സ്കാൻ ചെയ്ത് AI പഠിക്കും. പിന്നെ ആ പേഴ്സൺ ഉറങ്ങുന്ന സമയത്ത്, എസ്പെഷ്യലി വിവിഡ് ഡ്രീംസ് വരുന്ന സമയത്ത്, സ്ലീപ് സ്റ്റേജിൽ ബ്രെയിൻ സിഗ്നൽസ് റെക്കോർഡ് ചെയ്യും. അതിനുശേഷം വേക്കപ്പ് ആയാൽ ആ ബ്രെയിൻ സിഗ്നൽസ് AI അനലൈസ് ചെയ്തിട്ട് ഡ്രീമിൽ കണ്ടത് എന്തായിരുന്നു എന്ന് പ്രെഡിക്റ്റ് ആയിട്ട് ഒരു വിഷ്വൽ ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വീഡിയോ ഭയങ്കര HD ക്വാളിറ്റിയിൽ, HD ദൃശ്യം മികവോടായിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുന്നതെന്ന്. അങ്ങനെയല്ല കേട്ടോ, ജനറേറ്റഡ് വിഷ്വൽസ് കുറച്ച് ബ്ലറി ആയിട്ടായിരിക്കും. അതുപോലെ തന്നെ കാർസ് പീപ്പിൾ പ്ലേസ് ഒക്കെ ബേസിക് ഒബ്ജക്ട്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 60% പ്ലസ് ആക്യുറസി വരെ ഈ ഒരു സിസ്റ്റം കാണിച്ചിട്ടുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഇതിനെ റിലേറ്റ് ചെയ്ത് നടക്കുന്നുണ്ട്. ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ് എന്നൊക്കെ. തൽക്കാലം എന്താ ഇതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നൈസായിട്ട് അങ്ങോട്ട് പോവാണ്. കാരണം ഫ്യൂച്ചറിൽ നമ്മുടെ ഡ്രീംസ് ഒക്കെ ലിറ്ററലി പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് യെസ് എന്നൊക്കെ പറയേണ്ടി വരുമായിരിക്കും. ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ് എന്നൊക്കെ. തൽക്കാലം എന്താ ഇത് പറഞ്ഞുകൊണ്ട് നൈസ് ആയിട്ട് ഞാൻ സ്കൂട്ട് ആവുകയാണേ. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ അടിപൊളിയായിട്ടിരിക്കുക, വൈബ് ആയിട്ടിരിക്കുക, സ്റ്റേ അപ്ഡേറ്റഡ് ഓൾവേസ് ആൻഡ് സ്റ്റേ ക്യൂരിയസ് ഓൾവേസ്. നൈസ് ആയിട്ടുള്ള ഒരു ഈവനിംഗ് കൂടെ വിഷ് ചെയ്യാണ്. നെക്സ്റ്റ് സാറ്റർഡേ വീണ്ടും ടെക് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ഹോപ്പിലാണ് ഇപ്പൊ അങ്ങോട്ടേക്ക് ബൈ ബൈ പറയാൻ പോകുന്നത്. സോ ഗൈസ്, ദിസ് ഈസ് യുവർ ടെക് ബഡി ഹഫി സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് ടെക് ടോക്കിൽ നിന്ന്. ലവ് യു സോ മച്ച് ആൻഡ് ബൈ ദ ബൈ.
1: ചെന്നൈ ബീറ്റ്സ്,
2: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ. എന്താ ആട്ടം പോതുമാക്കളുണ്ട്.

0: Radio Sino. Radio Sino. 91.7 FM. Qatar's favorite radio station.
1: ലുലു സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
2: ജോയ് ആലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
4: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 550-4998.
6: സുനോ ബോളിവുഡ്.

0: ரிட்டனா வெரிட்டனா. You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: എന്റെ ഹലാ റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
3: എന്ത്?
2: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റ് ഫ്രീ ആയി കിട്ടിയത്.
3: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
2: അതെ, നീ എല്ലാ ദിവസവും.
3: ആഹാ, ഞാൻ എന്താ എന്റെ ഹലാ നമ്പർ റീചാർജ് ചെയ്യുക.
0: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
1: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
0: എസ്സെൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
3: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന.
5: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കിൽ കിട്ടും.
3: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
5: 6000 7124.
0: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
6: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
7: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല.
6: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
7: ഫയലിംഗ് അടുത്തോളം വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട് എന്ത് സംഭവിക്കുന്നു.
8: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു?
6: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
2: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: सुनो 91.7 FM Qatar's favorite radio station.
1: വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
2: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റാക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
1: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നേ.
2: 600-7124.
3: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
4: Joy Alukas brings you the joy of summer.
5: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
6: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
8: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
7: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
9: ബസ് ബെൽ ജി സി സി റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
9: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
10: സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
11: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശോഭി തിലകൻ.
12: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: സത്യ റെഡിയാണ്. പായസം എവിടുന്ന?
2: ഡെസോര പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
3: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
4: ജോയ് ആലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
5: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന.
2: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റാക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൂടെ കീഴിൽ കിട്ടും.
1: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
2: 6000 7124.
3: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
4: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മഖ്ബി, മഖ്ഫൂൻ, മഖ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
4: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7.

0: വചനങ്ങളിലൂടെ
1: ഈ ലോകത്ത് മറ്റൊരാളുടെ രഹസ്യം മറച്ചുവെക്കുന്ന ഏതൊരാളുടെയും രഹസ്യവും നാളെ പരലോകത്ത് വെച്ച് അല്ലാഹുവും മറച്ചുവെക്കുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
4: ദസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ടെസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
5: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
6: GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
5: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
6: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
2: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റാക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൂടെ കീഴിൽ കിട്ടും.
1: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
2: 6000 7124.
0: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ. ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
3: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
5: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
6: നമ്മുടെ ജീവിതം മാറുമ്പോ ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല.
5: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോമോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
6: ഫയലിംഗ് എടുത്തോണ്ടേ, ഞാൻ നോക്കട്ടെ തൊട്ടാ എന്താ സംഭവിക്കുന്നു. ആ ഫയലിൽ തൊട്ട എന്താ സംഭവിക്കുന്നു നീ പറഞ്ഞു.
5: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
7: ഹായ്, നമസ്കാരം, ഞാൻ ശ്രീകുമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ലോലിതനാണ്.
0: യു ആർ ലിസ്ണിംഗ് ടു
7: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഓണസദ്യ റെഡിയാണ്. പായസം
1: പായസം ഖത്തർ ഉണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
0: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന.
2: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൂടെ കീഴിൽ കിട്ടും.
0: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
2: 6000-7124.
1: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
3: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി. മോർണിംഗ് സവാരി,
4: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
3: മോർണിംഗ് സവാരി.
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
6: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
9: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
10: Just feel like you're home.
11: Namaskaram, I'm Manju Varia.
12: You're listening to
11: Radio Sunot. Radio Sunot. Kettu kettu. Kootu kooda.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
4: ഖിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

0: വോഡഫോൺ ഷൂഫ് ആപ്പ്.
1: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
2: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റാക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
1: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നേ.
2: 6000 7124.
3: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
4: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
5: ആകെ സെഡാണ് മോനെ.
6: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
4: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
7: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
8: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
7: എസ്സൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
9: ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
7: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
9: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ ഹോം ഡെലിവറി. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: തുടങ്ങിയ വചനങ്ങളിലൂടെ കടം വാങ്ങുന്നവൻ തെറ്റായ മാർഗത്തിൽ ചിലവഴിക്കുമെന്ന് ധാരണയുണ്ടെങ്കിൽ കടം നൽകുന്നത് ഹറാമാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ഇഷാഖ് ബാങ്കിനുള്ള സമയം.

0: ഹായ് നമസ്കാരം, ഞാൻ ആദർശ.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
4: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
5: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
6: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
5: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
7: റേഡിയോ സുനോ 91.7.

0: It's time for Top 10.
1: 10. പുതിയൊരു മാസം തുടങ്ങി. ഈ ഒരു മാസത്തിലെ ആദ്യത്തെ വീക്കെൻഡ് ആണ്. ഈ ഒരു മന്തിന്റെ പ്രത്യേകത ബാക്ക് ടു ബാക്ക് പരിപാടികളും ബാക്ക് ടു ബാക്ക് ആഘോഷങ്ങളാണ്. ശരിക്കും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഓണാഘോഷം തുടങ്ങുന്ന ഒരു മാസമാണിത്. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ ആഘോഷമായിരിക്കും. എന്തായാലും വീക്കെൻഡ് വൈബ് ഇങ്ങനെ കളറായിട്ട് സെറ്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് ഇങ്ങോട്ട് പോകുമ്പോഴേക്കും വീക്കെൻഡ് കുറച്ചും കൂടി കളറാക്കാനായിട്ട് ടോപ്പ് ടെൻ ഇവിടെ നമുക്ക് അങ്ങനെ ഓൺ ആക്കിയാലോ. അസ്സലാമു അലൈക്കും, സലാം അൻ ദിൽ സേ, നമസ്തേ ആൻ പുടൻ, വണക്കം. വീക്കെൻഡ് വൈബ് കളറാക്കാനും ഈ ഒരു വീക്കെൻഡിന് ഒരു കിടുക്കൻ റാപ്പ് കൊടുക്കാനും കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് നമ്മൾ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന കുറച്ച് പാട്ടുകളുമായിട്ട് ഇന്നത്തെ ടോപ്പ് ടെൻ പ്ലേലിസ്റ്റ് ഓൾ സെറ്റ് ആണ്. നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഷോ നമുക്ക് അങ്ങോട്ടേക്ക് തുടങ്ങിയാലോ. ബിക്കോസ് ഇന്നത്തെ ആദ്യത്തെ പാട്ട് തന്നെ ഉറപ്പാണ് വൈബാണ്, ഈ റീസെന്റ് ആയിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാക്കാണ്. DC എന്നുള്ള മൂവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ലോകേഷ് കനകരാജിനെ നമ്മളൊരു നടനായിട്ട് കാണുന്ന ഒരു സിനിമയാണ്. ലോകേഷിന്റെ സിനിമകൾ, ലോകേഷ് കനകരാജ് യൂണിവേഴ്സ് ഓൾറെഡി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ ആളൊരു ആക്ടറായിട്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇപ്പോൾ ഓൺ സ്ക്രീനിൽ നമ്മളിങ്ങനെ ഒരു ഒരു എന്താ പറയുക, ഒരു ഒരു നായകനായിട്ട് ആളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ ഒരു പാട്ടിന്റെ പ്രത്യേകത, പാട്ട് ഓൾറെഡി കുറച്ച് നാൾക്ക് മുമ്പ് റിലീസായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ഒരു മൂവി റിലീസ് കാര്യങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഈ ഒരു പാട്ടൊന്ന് സ്റ്റേജ് പെർഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ ഒരു പാട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബൊംബാഡിഗഡിഗ ദാറ്റ് ട്രാക്കാണ് നമ്മളിത് ഇന്നത്തെ ടോപ്പ് ടെന്നിൽ ആദ്യത്തെ പാട്ടായിട്ട്, വെരി ഫേസ്റ്റ് ട്രാക്കായിട്ട് കേൾക്കാൻ പോകുന്നത്. ഇത് അനിരുദ്ധിന്റെ അനിബ്രോയുടെ കോമ്പോസിഷൻ ആണ്. ആൻഡ് ഇതിന് വരികൾ എഴുതിയിരിക്കുന്നത് അനിരുദ്ധ് തന്നെയാണ്. അനിരുദ്ധിന്റെ ഈ ഒരു എഴുത്ത് കാര്യങ്ങളുടെ പെന്നെയുമാണ് ഹെയ്സൻബർഗ് എന്നുള്ളത്. ഹെയ്സൻബർഗും വേടനും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ റാപ്പ് പോർഷൻ എഴുതിയിരിക്കുന്നത് വേടനാണ്. ആൻഡ് ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഇത് പാടിയിരിക്കുന്നത്. അനിബ്രോയും വേടനും ചേർന്ന് തകർത്ത് പാടിയ ട്രാക്ക് ദേ വരുന്നുണ്ട്. ബുംബാരി ഗടിക കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
3: നമസ്കാരം, ഞാൻ

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: Back to Top 10. ചിച്ചു ആണിങ്ങനെ കൂടെയുള്ളത്. ഓൺലി ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട് ലൈൻ. നമുക്കൊരു ഇന്റർസ്റ്റെല്ലർ റൈഡ് ആയാലോ. ഈ അടുത്തിടയ്ക്ക് മലയാളത്തിൽ ഒരുപാട് സൈഫൈ മൂവീസ് വരുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്കും ഒരു രസമാണ്. ബിക്കോസ് നമ്മൾ ഈ കൂടുതലായിട്ട് സൈഫൈ മൂവീസൊക്കെ മറ്റു ഭാഷകളിലും ഹോളിവുഡിലൊക്കെ കണ്ടിട്ടുള്ളത്. സോ നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെയുള്ള കുറച്ച് കിടക്കൻ പടങ്ങൾ വരുന്നു, അല്ലെങ്കിൽ പുതിയ രീതിയിൽ പുതിയ വഴികളിലൂടെ നമ്മൾ കൊണ്ടുപോകുന്ന സിനിമകൾ വരുമ്പോഴേക്കും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സൈഫൈ മൂവീസിന്റെ കൂട്ടത്തിലേക്ക് ഏറ്റവും റീസെന്റ് ആയിട്ട് നമ്മൾ കണ്ട ആഡ് ഓൺ ആണ് പ്ലൂട്ടോ. ഭൂമിയിലേക്ക് ഒരു ഏലിയൻ വരുന്നു, ഏലിയൻ കൊടുക്കുന്ന പേരാണ് പ്ലൂട്ടോ. അത് നമ്മുടെ അൽതാഫ് സലീമാണ്. സോ നീരജ് മാധവും അൽതാഫും കൂടെയാണ് ഈ ഒരു ഏലിയൻ ഹ്യൂമൻ സൗഹൃദം കാണിച്ചു തന്നത്. ഈ ഒരു സിനിമയുടെ പ്രത്യേകത, ഇത് വിഷ്വലി ട്രീറ്റ് ആണ്, രസമുള്ള ഒരു കോമഡി മോഡിൽ നമുക്ക് കുറച്ച് സമയം ഇരുന്ന് ചിരിച്ച് എന്റർടൈൻ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഈ ഒരു സിനിമയിലെ പാട്ടുകളും ഇതുപോലെ തന്നെ അടിപൊളിയാണ്. ബിക്കോസ് ഈ ഒരു സിനിമ വിഷ്വലിയും ട്രീറ്റ് ആണ് ആൻഡ് മ്യൂസിക്കലിയും ഒരു ട്രീറ്റ് ആണ്. പ്ലൂട്ടോ മൂവിയിലെ രണ്ട് പാട്ടുകളാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിൽ ഒന്നൊരു റൊമാന്റിക് ട്രാക്കാണ്, ഒന്നൊരു പാർട്ടി ട്രാക്കാണ്. ആദ്യം നമുക്ക് റൊമാൻസ് പിടിച്ചിട്ട് പിന്നെ ഒരു പാർട്ടി മോഡിലേക്ക് അങ്ങോട്ട് പോയാലോ. ഫർമായ എന്നുള്ളൊരു ട്രാക്കാണ് ഇത്. ആക്ച്വലി ഒരു ഉറുദു ടേമാണ്, ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പ്രണയം അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ടേമാണ്. ഈ ഒരു പാട്ട് ആക്ച്വലി പാടിയിരിക്കുന്നത് മെർലിൻ എന്ന് പറഞ്ഞുള്ള ഒരു പുതിയ ആർട്ടിസ്റ്റാണ്. മെർലിന്റെ ആക്ച്വലി ആദ്യത്തെ ട്രാക്കാണിത്. ഒരു പ്ലേബാക്ക് സിംഗിങ്ങിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ഒരു പാട്ടിലോട് കൂടി. പക്ഷേ രസമുണ്ട്, ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ രസമുള്ള വൈബുള്ളൊരു ട്രാക്കാണ്. കംപ്ലീറ്റ്ലി ഒരു റൊമാൻറ്റിക് മോഡിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു പാട്ട്. ആ ഒരു പാട്ട് നമ്മൾ കേൾക്കും. അതിനുശേഷം നമ്മളൊരു പാർട്ടി ട്രാക്ക് കേൾക്കും. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ജോണി ജോണി യെസ് പപ്പ, പക്ഷേ ഇവിടെ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഇവിടെ സോംബി സോംബി യെസ് പപ്പയാണ്. അടിപൊളി. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാട്ടിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് നമ്മുടെ സുഹൈൽ കോയാണ്. അതെ, അതിരടി സിനിമയിലെ അമ്മ പുതപ്പ എന്നുള്ള പാട്ട് എഴുതിയ അതേ സുഹൈൽ കോയും നീരജ് മാധവും ചേർന്നിട്ടാണ് ഇതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഒരു എന്റർടൈൻമെന്റ് മോഡിലുള്ള പാർട്ടി ട്രാക്കാണ്. ആ ഒരു പാട്ട് നമ്മളതേ കേൾക്കും. വീക്കെൻഡ് വൈബ് സെറ്റ് ആക്കാനായിട്ട് ദേ പ്ലൂട്ടോയിലെ പാട്ട് വരുന്നുണ്ട്. സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊക്കെ ഒരു ആഗ്രഹമുണ്ട് നമ്മളിലേക്ക് കൂടെ ഇതേപോലെ സൂപ്പർ പവർ ഉള്ള ഒരു ഏലിയന് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത്. പക്ഷേ അറിഞ്ഞൂടാ, മേ ബി എന്തെങ്കിലുമൊക്കെ ഫ്യൂച്ചറിൽ സംഭവിച്ചാലോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: Number 9.

സൂര്യ ധവൻ. യെസ്, നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഒരു സൂപ്പർ സ്റ്റാർ ട്രാക്ക് ആണ്. യു ആർ ലിസണിംഗ് ടു ടോപ് 10 ഓൺലി ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട് ലൈൻ. ദിസ് ഈസ് റേഡിയോ സുനോ. വിശ്വനാഥൻ സൺസ് മൂവിയെ കുറിച്ചുള്ള അപ്ഡേഷൻസ് നമ്മളിങ്ങനെ തുടരെ തുടരെ കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. സൂര്യയുടെ അടുത്തൊരു മൂവി മമിതയാണ് സൂര്യയുടെ നായികയായിട്ട് വരുന്നത്. ആൻഡ് ഇവർ തമ്മിലുള്ള ആ ഒരു 8 ഗ്യാപ് റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത്. സൂര്യ ആക്ച്വലി ഒരു 40+ ആണ്, മമിത ആക്ച്വലി 20 ആ ഒരു ഏജ് ഗ്രൂപ്പാണ്. ആൻഡ് ഇവർക്കിടയിൽ ഉണ്ടാവുന്ന ആ ഒരു പ്രണയം അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന കുറെ ഇഷ്യൂസ് ഒക്കെയാണ് ഈ ഒരു സിനിമയുടെ തീമായിട്ട് പറയുന്നത്. സോ അങ്ങനെ മൂവിയുടെ കുറച്ച് അപ്ഡേറ്റ്സും അല്ലെങ്കിൽ എന്താ പറയാ സ്നിപ്പെറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്നുണ്ട്, ഗ്ലിംസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു രസമാണ്. ആൻഡ് ഈ ഒരു സമയത്ത് ഏറ്റവും ലാസ്റ്റ് വീക്ക് നമ്മൾ വെഡിങ് സോങ് ട്രെൻഡിങ് ആയിരുന്നു, അത് നമ്മൾ പ്ലേ ചെയ്തിരുന്നു. ആൻഡ് ഈ വീക്കിൽ നമുക്കുള്ളത് ദ റൂൾ എന്നുള്ള ട്രാക്കാണ്, ദി വൺ റൂൾ. നമുക്കൊക്കെ നമ്മുടെ ലൈഫിൽ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും, അല്ലെ, നമ്മളെ പേഴ്സണൽ റൂൾ കൈൻഡ് ഓഫ്. ഇത് അങ്ങനത്തെ ഒരു ദി വൺ റൂൾ ആണ്. രസമുണ്ട് ആ ഒരു പാട്ട് കേൾക്കാനായിട്ട്. വൈബ് ഉള്ള ഒരു ട്രാക്കാണ് ആൻഡ് GVP മ്യൂസിക്കിലാണ്. സോ നമുക്ക് ആ ഒരു ട്രാക്ക് അങ്ങോട്ട് കേട്ടാലോ. ഇതെല്ലാം സൂര്യ ഫാൻസിന് വേണ്ടിയിട്ട്, റൈറ്റ് നൗ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സൂര്യ ഫാൻസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് ഈ ഒരു ട്രാക്കിലും മമിത ലൈക്ക് മമിത ഉള്ളൊരു സിനിമയിലെ പാട്ടാണ്. ആൻഡ് അടുത്ത ട്രാക്കും ടോപ് 10-ൽ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ടും മമിതയുടെ മറ്റൊരു സൂപ്പർ സ്റ്റാർ മൂവിയിലെ പാട്ടാണ്. സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമ്പർ 7.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: നേരത്തെ നമ്മൾ കേട്ടത് ഒരു സൂപ്പർ സ്റ്റാർ ട്രാക്ക് ആണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നതും ഒരു സൂപ്പർ സ്റ്റാർ ട്രാക്ക് ആണ്, അണ്ണാവുടെ പടത്തിലെ പാട്ട്. യെസ്, ബാക്ക് ടു ടോപ് 10 ചിച്ചോനോട് ഇങ്ങനെ കൂടിയുള്ളത്. ആൻഡ് ദിസ് ഈസ് റേഡിയോ സുനോ. ജനനായകൻ മൂവിയെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ബിക്കോസ് നാളുകളായിട്ട് സംസാരിക്കപ്പെടുന്ന ഒരു സിനിമ, തമിഴ്നാടിന്റെ തന്നെ ഒരു പക്ഷേ തമിഴ്നാടിന്റെ ചരിത്രത്തിനോട് ചേർത്ത് വെച്ച് പറയാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയായിരിക്കും ജനനായകൻ എന്നുള്ളത്. സോ അങ്ങനെ മൂവി റിലീസായി അതിന്റെ ആവേശവും ആഘോഷമൊക്കെ കെട്ടടങ്ങി എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇപ്പോഴും പലയിടങ്ങളിലും ഒക്കെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. സോ ജനനായകൻ മൂവിയിലെ പാട്ടുകൾ കുറച്ചൊക്കെ നേരത്തെ റിലീസ് ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ വീണ്ടും ബാക്കിയുള്ള ലിറിക്കൽ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഔട്ടായിട്ടുള്ള പാട്ടായിരുന്നു ജനനായകനിലെ അടിയേൻ പൂന്തേൻ എന്നുള്ളൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക്. ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു പാട്ടാണ് കേട്ടോ. ഈ ഒരു മൂവിയുടെ കഥ, അതിനൊരു പ്ലോട്ടൊക്കെ നമുക്ക് ഈ ഒരു പാട്ടിലെ കാണാൻ പറ്റും. ഈ പൊതുവെ കുട്ടികൾ തുടക്കത്തിലേക്ക് നമ്മളവർ ഭയങ്കര കാര്യമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞ് പഠിപ്പിച്ച് ഇങ്ങനെ നമ്മൾ നോക്കി വളർത്തിക്കൊണ്ട് വരും. പക്ഷെ കുറേ നാൾ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നൊരു പോയിന്റിലേക്ക് വരുമ്പോൾ നമ്മളന്ന് പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ അവർ മറന്നുപോയേക്കാം. സോ അത് ഈ ഒരു പാട്ടിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് അനുബ്രോ ആണ്, കമ്പോസ് ചെയ്ത് പാടിയത് അനുബ്രോ തന്നെയാണ്. ആൻഡ് ഈ ഒരു പാട്ടിലുള്ളത് മമിതയാണ്. യെസ്, നേരത്തെ നമ്മൾ കേട്ട ആ ഒരു സൂപ്പർ സ്റ്റാർ പടം, വിശ്വനാഥൻ സൺസിലും മമിതയുണ്ട്, ഇവിടെ ജനനായകനിലും മമിതയുണ്ട്. രണ്ടും എന്താ പറയുക, ഒരേ ടൈം പീരീഡിൽ ഇറങ്ങുന്ന റിലീസാവുന്ന അല്ലെങ്കിൽ റിലീസായ സിനിമകൾ കൂടെയാണ്. ആൻഡ് മമിതയുടെ ഒരു ലക്ക് കൂടാണ് കേട്ടോ, ബിക്കോസ് ഒരേ സമയത്ത് തന്നെ രണ്ട് സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെയുള്ള മൂവീസ് വരിക എന്നുള്ളത്. ഒരു 1 month അടുത്തുള്ള ഗ്യാപ്പിൽ രണ്ട് സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെ സിനിമ വരിക എന്ന് പറയുന്നത് അടിപൊളിയാണ് അല്ലേ. അപ്പം ഈ ഒരു പാട്ടും നമ്മൾ ദേ എങ്ങനെ കേൾക്കും. രസമുള്ളൊരു പാട്ടാണ്, ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു ട്രാക്കാണ്. സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്.
0: നമ്പർ 6.

0: सुनो 91.7 FM Qatar's favorite radio station.
1: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
2: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: നമസ്കാരം, ഞാൻ സന്തോഷ് കിഴാറ്റു. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.
4: ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
5: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ടെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
6: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
7: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
6: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
8: GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
6: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
8: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
9: This is Radio Suno
10: 91.7 FM,
9: Qatar's favorite radio station.

0: It's time for Top 10.
1: Back to Top 10. Top 10 in the second level. നമ്മൾ എത്തുമ്പോൾ രണ്ട് പാട്ടുകളോട് കൂടിയാണ് നമ്മൾ ഈ ഒരു മണിക്കൂർ തുടങ്ങുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മുടെ ടോപ്പ് ടെനിൽ പൊതുവെ ഞാൻ ഇൻഡിപെൻഡന്റ് ട്രാക്കുകൾ ആഡ് ഓൺ ചെയ്യാറുണ്ട്. അങ്ങനെ ഇത്തവണയും ഉണ്ട് രണ്ട് ഇൻഡിപെൻഡന്റ് പാട്ടുകൾ, രണ്ടും ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന പാട്ടാണ്. ആൻഡ് ഈ രണ്ട് പാട്ടുകളിൽ നമുക്ക് കോമൺ ആയിട്ട് ഒരാളെ കാണാൻ പറ്റും. ബാക്ക് ടു ടോപ് ടെൻ വിത്ത് മീ ചിച്ചു. നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്ന പാട്ട് ഏനടി എന്നുള്ള പാട്ടാണ്, ബൈ ശ്രാവൺ ശ്രീധർ. ആക്ച്വലി ശ്രാവൺ ഒരു വയലിനിസ്റ്റ് ആണ്, മ്യൂസിക് കമ്പോസറാണ്, ഒരുപാട് പാട്ടുകൾ ആൾ ചെയ്യുന്നുണ്ട്, ഒരു സോഷ്യൽ മീഡിയ ഫെയിമാണ്. അപ്പോൾ ശ്രാവണിന്റെ ഏനടി എന്നുള്ള ഈ ഒരു പാട്ട് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ കൈൻഡ് ഓഫ് നമ്മളിങ്ങനെ പിടിച്ചിരുത്തും. കാരണം ഈ പാട്ടിന്റെ തുടക്കം തന്നെ ഒരു ബ്രേക്കപ്പാണ്, ഒരു ബായ് പറയാണ്. ബായ് പറയുന്നതിൻ്റെ കൂടെ തന്നെ പറയുന്നൊരു കാര്യം ഒരു താങ്ക്സ് കൂടെ ഉണ്ട്, ബിക്കോസ് നമ്മൾ ഒന്നിച്ച് ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് താങ്ക്സ് പറഞ്ഞിട്ടാണ് ആ ഒരു ഓഡിയോ ക്ലിപ്പിൽ നിന്നാണ് ഈ ഒരു പാട്ട് തുടങ്ങുന്നത്. സോ ആ ഒരു ഓഡിയോ ക്ലിപ്പ് വരുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ലൂപ്പിലേക്ക് പെട്ടുപോകും. പാട്ടുകൂടെ കേൾക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് കംപ്ലീറ്റ്ലി ഈ ഒരു പാട്ടിൻ്റെ യൂണിവേഴ്സിലേക്ക് നമ്മൾ ഉണ്ടാകും. രസമുള്ളൊരു പാട്ടാണ്, ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു പാട്ടാണ്. ആ ഒരു പാട്ട് നമ്മളതേ അങ്ങനെ കേൾക്കൂട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇതേ വയലിനിസ്റ്റ് ശ്രാവൺ തന്നെ വയലിൻ പ്ലേ ചെയ്തിട്ടുള്ള മറ്റൊരു പാട്ടുണ്ട്, പേസാമൽ എന്നുള്ള പാട്ടാണ്. ബൈ സിറി ആൻഡ് അറിയ, SIRI ആൻഡ് ARIA, ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്തൊരു ട്രാക്കാണ്. ഈ പേസാമൽ എന്നുള്ള പാട്ടും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തമിഴ് ഇന്ത്യ പോപ്പ് ട്രാക്കാണ്. രസമുണ്ട് കേൾക്കാനായിട്ട്, ഫീൽ ഗുഡാണ്. ഒഫ്കോഴ്സ് ഒരിടത്ത് ബ്രേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നല്ലൊരു പ്രണയം പറയുന്നൊരു പാട്ടാണ്. ആൻഡ് ഇപ്പോഴത്തെ ഈ ഇൻഡിപെൻഡന്റ് പല ട്രാക്കുകളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് വിഷ്വലൈസേഷന് വേണ്ടി നമ്മൾ ഒരുപാട് ഫണ്ടിങ്ങോ ബഡ്ജറ്റോ ഒന്നും മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ കയ്യിൽ നല്ലൊരു ക്രാഫ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പബ്ലിഷ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് നല്ലൊരു സപ്പോർട്ടും ബാക്കപ്പും ഒക്കെ കിട്ടുന്നുണ്ട്. സോ രസമുള്ള രണ്ട് പാട്ടുകളാണ് ഇതേ നമ്മൾ കേൾക്കാൻ പോകുന്നത്. രണ്ട് തമിഴ് ഇൻഡിപെൻഡന്റ് ട്രാക്സ് ആണ്, രസമുണ്ട്, ഫീൽ ഗുഡ് ആണ്.
0: നമ്പർ 5.
2: ഹായ്, ഐ തിങ്ക് ദിസ് മൈറ്റ് ബി ദി ലാസ്റ്റ് ടൈം ഐ റീച്ച് ഔട്ട്. ബട്ട് ബിഫോർ ഐ ഗോ, I just want to say thank you for the good days, bad days, for every memory, big, small, for all the moments when we wanted time to stand still. Thank you for everything.

0: 91.7 FM.
1: Katos Happiness Frequency.
2: ഈ അടുത്തിടയ്ക്ക് റിലീസായിട്ടുള്ള സിനിമകളിലെ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയ, ഏറ്റവും കൂടുതൽ ആളുകളെ ഇങ്ങനെ പിടിച്ചിരുത്തിയ ആ ഒരു സിനിമയുടെ കൂടെ കൊണ്ടുപോയ ഒരു മൂവിയാണ് ബാലൻ. ബാലൻ സിനിമയിലെ മകനെയും മകനെ എന്നുള്ള പാട്ടാണിത് ഇനി ടോപ് ടെണ്ണിൽ വരുന്നത്. ഈ ഒരു സിനിമ കണക്ട് ചെയ്ത് പറയുമ്പോൾ ടോവിനോയുടെ കാസ്റ്റിനെ കുറിച്ചും ഈ ഒരു സിനിമയിലെ ടോവിനോയുടെ റോളിനെ കുറിച്ചും ഒക്കെ വലിയൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. ട്രെയിലറിന്റെ ഒരു ചെറിയ ഭാഗത്ത് ടോവിനോയെ നമ്മളൊരു മിന്നായം പോലെ കണ്ടു എന്നുള്ളതല്ലാതെ വേറൊരു

സംഭവമില്ലായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമ റിലീസായി കഴിഞ്ഞപ്പോഴേക്കും കംപ്ലീറ്റ്ലി കഥ അങ്ങോട്ട് മാറി. എൻ്റെ ഈ ഒരു പാട്ട് മകനെ മകനെ എന്നുള്ള പാട്ടിന്റെ ഓഡിയോ നേരത്തെ റിലീസായിട്ടുണ്ടായി, പക്ഷേ അതിന്റെ വീഡിയോ ഇപ്പോഴാണ് റിലീസായിട്ടുള്ളത്. ബാലൻ മൂവി റിലീസിന് ശേഷം ഇപ്പോൾ ഒ ടി ടിയിലേക്ക് ഇത് വീണ്ടും ഒരു ട്രെൻഡിങ്ങായി നിൽക്കുമ്പോഴാണ് ഈ ഒരു പാട്ട് വരുന്നത്. എൻ്റെ ഈ ഒരു പാട്ട് കംപ്ലീറ്റ്ലി ഭയങ്കര ടച്ചിങ് ആണ്. ഇനിവേ ഇതിനകത്ത് കാണിക്കുന്ന ഈ ഒരു പാട്ടിന്റെ സീൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ആ ഒരു കുഞ്ഞിന്റെ ട്രാൻസ്ഫോർമേഷനാണ് കാണിക്കുന്നത്. അതായത് വേറെ ഒരു സപ്പോർട്ടും ഇല്ലാതെ വരുമ്പോൾ ഇങ്ങനെ എങ്ങനെ ഒരു കുഞ്ഞു വഴിതെറ്റുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഒരു കുഞ്ഞിന്റെ ജീവിതത്തിൽ വളരെ നെഗറ്റീവായിട്ടുള്ള കുറേ ടേണിംഗ് ഇവൻസ് ഉണ്ടാവുന്നു, ടേണിംഗ് പോയിന്റ്സ് ഉണ്ടാവുന്നു എന്നാണ് ഈ ഒരു പാട്ട് കാട്ടിത്തരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയത് ഈ ഒരു പാട്ടിന്റെ സിറ്റുവേഷനും അവന്റെ മുഖത്ത് ആ ഒരു നിഷ്കളങ്കതയുണ്ടല്ലോ, അത് നമ്മളെയൊക്കെ പിടിച്ചിരുത്തു കേട്ടോ. സോ ആ ഒരു പാട്ട് തന്നെ ദേ അങ്ങോട്ട് കേട്ടേക്കാം. മകനെ മകനെ എന്നുള്ള ട്രാക്കാണ്. അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ ഒന്ന് പോയി കാണുക. ഒരു പക്ഷേ എന്താ പറയുക, എനിക്കുണ്ടായ അതേ ഒരു ഇമോഷണൽ ഫീൽ നിങ്ങൾക്കും ഉണ്ടായേക്കാം. യെസ്, ചിച്ചു ആണ് കൂടെ ഉള്ളത്. സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. നമ്പർ 3.

0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
0: എസ്സൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: This is Radio Suno
3: 91.7 FM,
2: Qatar's favorite radio station.
4: ഒരു മലയാളം വൈബുള്ള, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുറച്ച് കിടുക്കൻ മലയാളം പാട്ടുകളുണ്ടല്ലോ, അതിന്റെ ടച്ചുള്ള ഒരു തമിഴ് ട്രാക്ക് ആയിട്ടാലോ ബാക്ക് ടു ടോപ്പ് 10 വിത്ത് മീ ചിച്ചു. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഹായ് ആണ് മൂവി, നയൻസിന്റെ മൂവിയാണ്, നയൻതാരയുടെ മൂവിയാണ്. ഇതിനു മുമ്പും ഓരോ പാട്ടുകളിൽ ഇങ്ങനെ റിലീസായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അടുത്തൊരു പാട്ട് വരുന്നുണ്ട്. ദിസ് ഈസ് പച്ചപ്പുള്ള എന്നുള്ളതാണ് ഈ ഒരു പാട്ടിന്റെ ആ ഒരു ടേം. ആൻഡ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഈ പാട്ടിന്റെ വരികൾ ഭയങ്കര രസമാണ്. ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ട്രാക്ക് എന്നൊക്കെ പറയാം. ലൈഫ് ഒരു സീസൺ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും അതിന്റെ താഴത്തെ ആ ഒരു ഭാഗത്താണ്, താഴത്തെ തട്ടിലാണ് ഞാനുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ പാട്ട് പറഞ്ഞു പോകുന്നത്. ഒരു വിധത്തിൽ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളും ഭാരമൊക്കെ ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ തന്നെ അറിയാതെ ഈ ആ ഒരു ജീവിതത്തിന്റെ സീസണിൽ താന്നു പോകാറുണ്ട്. ലൈക്ക് അങ്ങനെയൊക്കെ വളരെ താത്വികമായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിലും വീക്കെൻഡ് ആണ്, ഇവിടെ ഫിലോസഫിക്ക് ചാൻസ് ഇല്ല. ഒള്ളി വൈബിനും ട്രെൻഡിനും അതേപോലെ എന്താ പറയാ അടിപൊളിക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ. ഇന്നേവേ ചില സമയത്തൊക്കെ ബ്രേക്ക് ആവുന്നത് നല്ലതാണ്. ഓക്കെ, എന്തായാലും കൂടുതൽ ഫിലോസഫി സമയത്ത് അടിക്കുന്നില്ല, പാട്ടിലേക്ക് നേരെ അങ്ങോട്ട് പോകാം. ഹായ് മൂവിയിലെ ട്രാക്കാണ്, രസമുള്ളൊരു പാട്ട് വരുന്നുണ്ട്, വൈബിളൊരു പാട്ടാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം വിത്ത് മീ ചിച്ചു.
2: Number 2.

നമസ്കാരം, ഞാൻ ക്യാമറമാൻ സുജിത് വാസുദേവാണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമുക്ക് കൂട്ടുകൂടിക്കൊണ്ടേയിരിക്കാം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: മലയാളികളുടെ ഓണാഘോഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അങ്ങടേക്ക് ബാക്ക് ടു ബാക്ക് ആഘോഷങ്ങൾ, ബാക്ക് ടു ബാക്ക് പരിപാടികൾ, എല്ലാ ആഴ്ചയും സദ്യ കാര്യങ്ങൾ, അത്തപ്പൂക്കളം, തിരുവാതിര, പുലികൾ, എല്ലാം കൂടെ ഒരു ഒരു വൈബായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇന്നത്തെ നമ്മുടെ ടോപ് ടെൻ വൈൻഡ് ചെയ്യുന്നത് ഒരു ഓണപ്പാട്ടോട് കൂടി തന്നെയായാലോ. ബാക്ക് ടു ടോപ് ടെൻ. ഓയ് മേച്ചിച്ചു. മലയാളി ഓണം എന്നുള്ളൊരു ട്രാക്ക് ഔട്ട് ആയിട്ടുണ്ട്. നമ്മൾ റിഷ് ഉൾപ്പെടെയുള്ള കുറച്ച് ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകൾ ചേർന്നിട്ട് വൈബാക്കിയ ഒരു പാട്ടാണ് ഓണം ട്രെൻഡ് ദേ. അങ്ങനെ ഒരു ഭാഗത്ത് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. റിഷിന്റെ എന്റെ ഫേവറേറ്റ് പാട്ട് ബേബിയാണ്. കൽകണ്ടക്കനെ നിന്നെ കണ്ടപ്പോ തൊട്ടെന്റെയുള്ളിൽ കാറ്റാണോ കൊടുങ്കാറ്റാണോ വന്ന് വീശിയത്. പാടുന്നില്ലാട്ടോ, പക്ഷെ ചില പാട്ടുകൾ നമ്മളെ കൊണ്ട് അറിയാതെ അങ്ങോട്ട് പാടിപ്പിക്കും. അല്ല, ഞാൻ പാടിക്കഴിഞ്ഞിട്ടാണല്ലേ പാടുന്നില്ല എന്ന് പറഞ്ഞത്, സോറി ഗൈസ്. അപ്പോൾ ഇതേപോലെ റിഷിന്റെ കുറച്ചധികം പാട്ടുകൾ ഇങ്ങനെ ട്രെൻഡിങ് ആയിരുന്നു. എൻ്റെ ആ കൂട്ടത്തിലേക്ക് ഇത് ഇപ്പോൾ പുതിയൊരു പാട്ടോട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ റിഷി മാത്രമല്ല, ക്രിസ്വൈനും ഹിംന ഹിലാരിയും ഹിനിത ഹിലാരിയും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് ചെയ്തിരിക്കുന്നത്. രസമുണ്ട് ആ ഒരു പാട്ട്. ബിക്കോസ് മലയാളിയും ഓണവും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് അത് വേറെ ലെവലാണ്. സോ ആ ഒരു കണക്ഷൻ വെച്ച് ഇങ്ങനത്തെ ഒരു പാട്ട് സെറ്റ് ചെയ്യാന്ന് പറയുന്നത് സംതിങ് അടിപൊളിയാണ്. അപ്പം അങ്ങനെ വൈബുള്ള ഒരു പാട്ട് കേൾക്കാൻ നിർത്തു. ബിക്കോസ് ഓണാഘോഷങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിങ്ങളുടെ തുടങ്ങിക്കാണും. മേ ബി പല ആളുകളും ഓണപരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലും പ്രാക്ടീസിലും ഒക്കെ ആയിരിക്കും. അപ്പം എന്തായാലും ഈ ഒരു സമയത്ത് വൈബായിട്ട് ടോപ് ടെൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ഒരു ഓണം മോഡ് അങ്ങോട്ട് പിടിക്കാം എന്നോർത്തു. അതാണ് ഒരു ഒരു പൊളിമോഡ് ട്രാക്ക് ദേ വരുന്നുണ്ട്. മലയാളി ഓണം ഇസ് കമ്മിങ് എൻ്റെ ഈ ഒരു പാട്ടാണ് ഇന്നത്തെ നമ്മുടെ ടോപ് ടെന്നിലെ ദ വെരി ലാസ്റ്റ് ട്രാക്ക്, വൈൻഡ് അപ്പ് ട്രാക്ക്. അപ്പം എങ്ങനെ ഉണ്ടായി ടോപ് ടെൻ മെസ്സേജസ് അയക്കാട്ടോ നമ്മൾ ഇൻസ്റ്റാ ഐ ഡിയിലേക്കും, അതേപോലെ എൻ്റെ ഇൻസ്റ്റാ ഐ ഡി ആർ ജെ ചിച്ചു എന്നാണ്, CHICHU. പാക്കലാം, ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. വീക്കെൻഡ് വൈബ് ആവട്ടെ, കളർ ആവട്ടെ, സെറ്റ് ആവട്ടെ. നമുക്കിനി അടുത്ത ആഴ്ച വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ ഇറ്റ്സ് ടാറ്റ, ബൈ ബൈ ഫ്രം മേച്ചിച്ചു. ഇന്നലെ നമസ്കാരം, ഇപ്പോൾ സലാം, കൽക്കെ ലിയേ ശുക്രിയ, നാളേക്ക് വണക്കം. ദിസ് ഈസ് ആർ ജെ ചിച്ചു സൈനിങ് ഓഫ്. ടാറ്റ, ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് ലവ് യു ഓൾ.
0: നമ്പർ 1.

0: Radio Sino 91.7 FM
1: Qatar's favorite radio station.
0: கேட்டு கேட்டு கூட்டு கூடா.
2: Radio Sino.
0: Bookmark.
1: Bookmark
0: with RJ Nanda.
3: നിഷ്കളങ്കമായ ഒരു കാലഘട്ടത്തിലേക്ക് തിരികെ പോവാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. കാലങ്ങൾ എത്ര കഴിഞ്ഞു പോയാലും എത്രയൊക്കെ ലൈഫിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ചില ജീവിതങ്ങളും ചില ജീവിത സാഹചര്യങ്ങളും നമ്മളെ ഒരുപാട് അങ്ങ് ആകർഷിക്കും. ഹായ്, ഹലോ, വെൽക്കം. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്. ഞാൻ ഈ പറഞ്ഞ കാലഘട്ടം എനിക്ക് തോന്നുന്ന ഓരോ വ്യക്തികൾക്കും ഓരോന്നാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ അങ്ങനെ തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം, പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികളെ ഏറ്റവും കൂടുതൽ അങ്ങനെ തിരികെ പോകണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിലും വീട്ടിലും ആ വയലിലും ആ പറമ്പിലും ആ തൊടിയിലും ഒക്കെ ഒന്ന് നടക്കാനും ആ പണ്ടത്തെ കൂട്ടുകാരുടെ കൂടെ കുറച്ച് ചങ്ങാത്തമൊക്കെ കൂടി കുറച്ച് സോറിയൊക്കെ പറഞ്ഞിരിക്കാനും ആയിരിക്കും. അതിനർത്ഥം ഇന്നത്തെ ലൈഫ് സ്റ്റൈലോ ഇന്നത്തെ ജീവിതം നമുക്ക് ഇഷ്ടമല്ല എന്നുള്ളതല്ല. പക്ഷേ മനസ്സിലെവിടെയോ അങ്ങനെയുള്ള നല്ല നല്ല ഇടങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ല മെമ്മറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന വാക്കിന് അത്രമേൽ അർത്ഥം കൂട്ടിക്കൊടുക്കുന്ന ചില കാഴ്ചകളുണ്ടാവും, ചില സംഭാഷണങ്ങളും ചില വ്യക്തികളും ഉണ്ടാവും. അതിനെ എല്ലാറ്റിനെയും മെമ്മറിയിലല്ല ഹൃദയത്തിൽ സൂക്ഷിച്ചത് കൊണ്ടൊക്കെയാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് ഒന്ന് തിരികെ പോകണമെന്ന് ഏതൊരു മലയാളിയും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും ശരിക്കും ആഗ്രഹിക്കുന്നത്. ഇന്ന് ബുക്ക്മാർക്കിൽ നമ്മൾ അങ്ങനെ ഒരു യാത്രയാണ് നടത്താൻ പോകുന്നത്. ഈ യാത്രയിൽ ഒരുപാട് ഇടങ്ങളെ നമ്മൾ കാണും, ഒരുപാട് വ്യക്തികളെ കാണും. ഒരൽപ്പം പൈങ്കിളി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കുറച്ച് പ്ലോട്ട്സ് ഒക്കെ ഉള്ള ഒരു നോവലും സന്ദർഭങ്ങളും ഒക്കെ നമ്മൾ ഇന്ന് ദാ ഇവിടെ പരിചയപ്പെടാൻ പോവാണ്. മലയാള സാഹിത്യത്തിലെ ഏറ്റവും കൂടുതൽ പൈങ്കിളിയായിട്ടുള്ള രചനകൾ നടത്തിയിരിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഒരു മുഖം വന്നിട്ടുണ്ടാവും, ഒരു പേര് വന്നിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ പൈങ്കിളി വർത്തമാനങ്ങൾ മാത്രമാണ് അവർ പറഞ്ഞതെന്ന് ഇന്ന് നമ്മളിന്ന് പരിശോധിക്കാൻ പോവാണ്. കൂടെ കൂടാൻ മറക്കണ്ട, നല്ല പാട്ടുകളൊക്കെ വരുന്നുണ്ട്. നല്ല പാട്ടിന്റെ കൂട്ടത്തിൽ നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നന്ദയാണ് കൂടെയുള്ളത് ബുക്ക്മാർക്കുമായിട്ട്.

0: Bookmark.
1: Bookmark
0: with RJ Nanda.
2: മനസ്സിലേക്ക് കയറുന്ന ഒരു പഴയകാല ചിത്രത്തിലേക്കാണ് ഇന്നത്തെ ബുക്ക്മാർക്കിന്റെ യാത്ര. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കുമായിട്ട് നന്ദയാണ് കൂടെയുള്ളത്. പ്രകൃതിയോട് ഇഴകി ചേർന്നുള്ള ഒരു കുട്ടിക്കാല ജീവിതം, അത് പിന്നീട് പ്രതിധ്വനിക്കുന്നത് എഴുത്തുകാരിയുടെ കൗമാര യൗവനകാലങ്ങളിലാണ്. അങ്ങനെ പ്രകൃതിയും സ്നേഹവും ഗ്രഹാതുരത്വവും ബാല്യകാല ഓർമ്മകളും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് ഒരു എഴുത്ത് പിറന്നപ്പോൾ അതിന് കഥാകാരി നൽകിയ പേര് നീർമാതളം പൂത്തകാലം എന്നതാണ്. എഴുത്തുകാരിയുടെ പേര് മാധവിക്കുട്ടി അഥവാ കമലാ സുരയ്യ. ഓരോ കാലഘട്ടങ്ങളും ഓരോ മനുഷ്യർക്കും കൊടുക്കുന്ന അനുഭവങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. 100 വർഷം മുൻപ് ജീവിച്ച ആളുകളുടെ അനുഭവങ്ങളോ കഥകളോ ആയിരിക്കില്ല ഒരുപക്ഷെ ഇന്നുള്ളവർക്ക് പറയാനുള്ളത്. അങ്ങനെ നമ്മൾ പഠിക്കുന്നതും പഠിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളിൽ കാലഘട്ടം കൊടുക്കുന്ന ചില അനുഭവങ്ങൾ കൂടിയുണ്ട്, കാലഘട്ടങ്ങൾ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അങ്ങനെയുള്ളൊരു കാലത്ത് ഒരുപാട് പേരുടെ ചിന്താരീതി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, ഒരുപാട് പേരെ കൊണ്ട് ഇത് ഇങ്ങനെയൊക്കെയാണോ എന്ന് ചിന്തിപ്പിച്ച ഒരു എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. ഒരു കാലത്ത് മാധവിക്കുട്ടിയുടെ പുസ്തകങ്ങൾ വായിച്ച് അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ കാണുമ്പോൾ സമൂഹം വിളിച്ചിരുന്നത് വഴിതെറ്റിപ്പോയവരെന്നാണ്. അന്ന് അങ്ങനെ വഴിതെറ്റിയ ആ സമൂഹം മുഴുവനായിട്ടും ഇന്നെത്തി നിൽക്കുന്നത് മാധവിക്കുട്ടി എഴുതിയിരിക്കുന്ന ആ പുസ്തകങ്ങളുടെ വഴിയിലേക്കാണ്. നീർമാതളം പൂത്തകാലം വ്യക്തിപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാധവിക്കുട്ടിയുമായിട്ട് ഏറെ അടുത്തു നിൽക്കുന്ന ഒരു രചനയാണ്. നമ്മുടെ എല്ലാം ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയും ഇഷ്ടപ്പെടുന്ന പോലെയൊക്കെ തന്നെ ജീവിച്ച് തീർക്കണം എന്ന് അക്കാലം മുതലേ തന്നെ സമൂഹത്തിന്റെ അടുത്ത് ഉറക്കെ ഉറക്കെ അവരെ വിളിച്ചു പറഞ്ഞു. പക്ഷെ ആ വിളി കൂടുതൽ കേൾക്കാൻ ആളുകളുണ്ടായതാ ഈ കാലത്താണെന്ന് മാത്രം. അപ്പോ ഇനി നമുക്ക് നീർമാതളം പൂത്ത കാലത്തിലേക്കൊന്ന് തിരികെ പോവാം. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുകൂടി നോക്കാം. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: പറഞ്ഞാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: This is Radio Suno 91.7 FM, Qatar's favorite radio station.
2: Bookmark
3: with RJ Nanda.
4: വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്തകാലം എന്ന നോവലിലൂടെയാണിതാ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നാട്ടിൽ നിന്ന് കൽക്കട്ടയിലേക്കും അവിടെ നിന്ന് നാട്ടിലേക്കും ഒക്കെ മാറി മാറി സഞ്ചരിക്കുന്ന ഒരു ബാല്യത്തിന്റെ ഓർമ്മകളെ യാതൊരുവിധ ഏച്ചുകെട്ടലുകളും ഇല്ലാതെ ഏറ്റവും തെളിഞ്ഞൊരു വെള്ളം പോലെ വായനക്കാർക്ക് വേണ്ടി തന്റെ എഴുത്തിലൂടെ ഒഴുക്കുകയാണ് ഈ ഒരു രചനയിൽ അവർ ചെയ്യുന്നത്. ഇതൊരു ഓർമ്മക്കുറിപ്പോ അല്ലെങ്കിൽ അനുഭവകഥയാന്നൊക്കെ പറയാമെങ്കിൽ പോലും ഈ ഒരു നോവലിലേക്ക് നമ്മൾ അങ്ങനെ ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് നാലപ്പാട് എന്ന് പറയുന്ന ഒരു വലിയ തറവാടിന്റെ പശ്ചാത്തലത്തിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യും. അവിടുത്തെ ഓരോരോ വ്യക്തികളിലൂടെയും ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സമൂഹത്തിലെ കുറെ മനുഷ്യരുടെ യഥാർത്ഥ നിറം കൂടി വ്യക്തമാക്കുന്ന ഒരു നോവലാണിത്. അങ്ങനെ അവിടെ കാണുന്ന മനുഷ്യരുടെ നിഷ്കളങ്കതയും അവരുടെ വിശ്വാസങ്ങളും നാട്ടുനടപ്പുകൾ, ആചാരങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ജീവിതം, അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ തുറന്ന രീതിയിൽ സംവദിക്കുന്ന ഒരു ചെറിയ കൃതി. കുട്ടിയായിരിക്കുന്ന സമയത്ത് മാധവിക്കുട്ടിക്ക് അമ്മമ്മയുടെ പക്കൽ നിന്നും അതിരറ്റ സ്നേഹമാണ് ലഭിച്ചത്. അങ്ങനെ ആ സ്നേഹത്തണലും കരുതലും ഒക്കെ വിട്ട് കൽക്കട്ടയിലേക്ക് പറിച്ചു നടപ്പെടുമ്പോൾ വലിയ രീതിയിൽ മാനസിക സംഘർഷം മാധവിക്കുട്ടിക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ അവർ ചെന്നെത്തുന്ന ആ കൽക്കട്ട നഗരത്തിന്റെ കാപട്യവും അതുപോലെ തന്നെ സ്നേഹമില്ലായ്മയും വളരെയധികം യാന്ത്രികമായിട്ട് മുൻപോട്ട് പോകുന്ന മനുഷ്യരെയൊന്നും മാധവിക്കുട്ടിക്ക് തുടക്കത്തിൽ അംഗീകരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. കുഞ്ഞു മാധവിക്കുട്ടിയുടെ മനസ്സ് നിറയെ അന്നത്തെ കാലത്ത് അവളുടെ ബാല്യകാലം ഏറ്റവും മനോഹരമാക്കിയിട്ടുള്ള അമ്മമ്മയും ആ നാട്ടിൻ പുറവുമായിരുന്നു. ബാക്കി കഥ പറയാം, പക്ഷേ അതിനു മുൻപ് കുറച്ച് പാട്ട് കേട്ടിട്ട് വന്നാലോ. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: ബുക്ക്മാർക്ക് ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: ബുക്ക്മാർക്കിൽ ഇന്ന് മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്തകാലം എന്ന നോവലിലൂടെയാണിത് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. നാലപ്പാട്ട് തറവാടിന്റെ ഒരു ഘടനയും അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ വിവരിച്ചുകൊണ്ടാണ് ഈ ഒരു പുസ്തകം തുടങ്ങുന്നത്. 1 മുതൽ ഏകദേശം 6 വരെയുള്ള അധ്യായങ്ങള് നാലപ്പാട്ട് കുടുംബ വൃക്ഷത്തിന്റെ ശാഖകളും അതിന്റെ തായ് വേരുകളെ കുറിച്ച് വിവരിച്ചുകൊണ്ടൊക്കെയാണ് മുൻപോട്ട് പോകുന്നത്. ആദ്യത്തെ അധ്യായത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുടുംബങ്ങളിലെ ബന്ധങ്ങളെക്കുറിച്ചും ആ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന താളപ്പിഴകളെ കുറിച്ചും ഒക്കെ എഴുത്തുകാരി വിശദീകരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ആ കാലഘട്ടത്തിൽ നിന്നിരുന്ന സാമൂഹ്യമായിട്ടുള്ള അനീതികളെ കുറിച്ചുകൂടി പിന്നീട് വരുന്ന അധ്യായത്തിൽ അവർ തുറന്നു പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് 7-ാമത്തെ അധ്യായത്തിലാണ് നീർമാതള പൂക്കളെ കുറിച്ച് വളരെ കാവ്യാത്മകമായിട്ട് മാധവിക്കുട്ടി വിശദീകരിക്കുന്നത്. അതിനുശേഷം 8-ാമത്തെ അധ്യായം മുതൽ നാട്ടിൽ നിന്നും കൽക്കട്ടയിലേക്കും തിരിച്ചുമൊക്കെ മാറി മാറി വരുന്ന ഓർമ്മകളുടെ ഒരു സഞ്ചാരമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും നീർമാതളം പൂത്തകാലത്തെ കുറിച്ച് പറയുമ്പോൾ ആ അധ്യായത്തെ കുറിച്ച് കൂടുതൽ എങ്ങനെയാ പറയാതിരിക്കുക. ഇപ്പൊ കുറച്ച് പാട്ട് വരുന്നുണ്ട്, പാട്ട് കേട്ട് വന്നിട്ട് ആ ബാക്കി കഥകളിലേക്ക് വരാം. ബുക്ക്മാർക്കാണ് നന്ദയാണ് കൂടെയുള്ളത്.

0: Radio Sino 91.7 FM
1: Qatar's favorite radio station.
0: Kettu kootukoodam.
2: Radio Sino.
3: Bookmark.
1: Bookmark
3: with RJ Nanda.
4: നീർമാതളം പൂത്തുകാലം എന്ന നോവലിലെ ഏഴാമത്തെ അധ്യായത്തിലാണിത് ബുക്ക്മാർക്ക് ഇങ്ങനെ എത്തി നിൽക്കുന്നത്. കൂടെയുള്ളത് നന്ദയാണ്. ഈ അധ്യായത്തിൽ നീർമാതള പൂക്കൾ എങ്ങനെയായിരിക്കുമെന്ന് വളരെ കാവ്യാത്മകമായിട്ടാണ് മാധവിക്കുട്ടി വിവരിച്ചിരിക്കുന്നത്. നീർമാതള പൂക്കളുടെ മണം അമ്മയുടെ താരാട്ടായിരുന്നു എന്നവർ പറയുന്നുണ്ട്. ഏതോ ഒരു കാലഘട്ടത്തില് മനസ്സിലെങ്ങനെ വാടാതെ കിടക്കുന്ന ഒരു ഗ്രഹാതുരതയുടെയോ അല്ലെങ്കിൽ ഒരു പഴയ നല്ല ഓർമ്മയുടെയോ ഒക്കെ ഒരു പ്രതീകമാണ് എഴുത്തുകാരിയെ സംബന്ധിച്ചിടത്തോളം നീർമാതള പൂക്കൾ. 4 മിനിത്ത് ഇതളുകളും അവയ്ക്ക് നടുവിൽ ഒരു തൊങ്ങലും മാത്രമുള്ള നീർമാതള പൂക്കൾക്ക് 1 ആഴ്ച മാത്രമാണ് ആയുസെന്നും എഴുത്തുകാരി വിശദീകരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നീർമാതള പൂക്കൾക്ക് മറ്റൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. ഈ നീർമാതളം പൂക്കുന്നതിന് മുൻപ് അതിന്റെ എല്ലാ ഇലകളും പൊഴിഞ്ഞു പോകും. അതിനുശേഷമായിരിക്കും ഏറ്റവും ഭംഗിയുള്ള പൂക്കളുമായിട്ട് നീർമാതളം അങ്ങനെ സുന്ദരിയായിട്ട് നിൽക്കുക. എന്തായാലും ഈയൊരു നീർമാതളം പൂക്കുന്ന സമയത്ത് നാലപ്പാട്ട് തറവാട്ടിലെത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന്. എഴുത്തുകാരിക്ക് വളരെ വൈകാരികമാണ് ആ നീർമാതളം എന്നുള്ള കാര്യം ഏറ്റവും ഭംഗിയായിട്ട് പറയുന്ന വരി ദാ ഇതാണ്. വൈകാരിക സുരക്ഷിതത്വത്തിന്റെ ഒരു പ്രതീകം കണക്കെ ആ മരം നിലകൊള്ളുന്നു. അതിന്റെ ഗന്ധം സ്മരണയുടെ രാജവീഥികളിൽ താളം കൂട്ടുന്നു. അങ്ങനെ ആ ഒരു നീർമാതളം പൂക്കുമ്പോൾ എത്താമെന്ന് വിചാരിക്കപ്പെടുന്ന മനസ്സ് പിന്നീട് അതിന്റെ ഓർമ്മകളിൽ സമാശ്വസിക്കാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി മുൻപോട്ട് പോകുന്നതിന്റെ ഒരു സൂചനയാണ് ഈ വരിയില് മാധവിക്കുട്ടി പറഞ്ഞു വെക്കുന്നത്. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: रेडियो सुनो 91.7 FM
1: कतर्स फेवरेट रेडियो स्टेशन
0: बुकमार्क
1: विद आरजे नंदा.
2: വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. പ്രശസ്ത എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്ത കാലം എന്ന നോവലിലൂടെയാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഈ ഒരു നോവലിന്റെ ആദ്യ അധ്യായങ്ങളിൽ ഏറ്റവും കൂടുതൽ മാധവിക്കുട്ടി പരാമർശിക്കുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. ഈ കഥാപാത്രങ്ങളിലൂടെയാണ് പിന്നീടുള്ള അങ്ങോട്ടുള്ള അധ്യായങ്ങളിലെല്ലാം തന്നെ മാധവിക്കുട്ടി ചില കഥകൾ നമ്മുടെ അടുത്ത് പറഞ്ഞു വെക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് നാലപ്പാട്ട് കുഞ്ചിയമ്മ, അതായത് മാധവിക്കുട്ടിയുടെ അമ്മമ്മയുടെ അമ്മമ്മയുടെ അമ്മ. അതുപോലെ തന്നെ എലിയങ്ങാട്ട് തമ്പുരാനുണ്ട്, നാലപ്പാട്ട് തിരുത്തിക്കാട്ട് കൊച്ചുകുട്ടിയമ്മയുണ്ട്, അമ്മുക്കുട്ടിയമ്മയുണ്ട്, അതായത് അമ്മമ്മയുടെ അമ്മയാണ് കേട്ടോ. അതുപോലെ തന്നെ അമ്മുക്കുട്ടിയമ്മ, ബാലാമണിയമ്മ, ചിറളയം കോവിലകത്തെ തമ്പുരാനുണ്ട്, നാലപ്പാട്ട് നാരായണമേനോനുണ്ട്, അതായത് മാധവിക്കുട്ടിയുടെ വലിയമ്മാവനാണ് നാലപ്പാട്ട് നാരായണമേനോൻ. അതുപോലെ തന്നെ മാധവദാസിനെ കുറിച്ചും പാറുക്കുട്ടിയമ്മയെ കുറിച്ചും ഒക്കെ വളരെ വിശദീകരിച്ചുകൊണ്ട് മാധവിക്കുട്ടി പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചരിത്രവും ഓർമ്മകളും അല്ലെങ്കിൽ രാജാക്കന്മാരുടെയോ മറ്റു കാര്യങ്ങളുടെ സാഹസികത കഥ മാത്രമല്ല സാഹിത്യം എന്ന് പറയുന്നത്. അത് ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹിച്ചവരുടെ കൂടി കഥയാണ്, അല്ലെങ്കിൽ സാധാരണ മനുഷ്യരുടെ കൂടി കഥയാണ്. അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാക്കുകൾക്കും അതീതമായിട്ട് അനുഭവങ്ങൾക്കും ഓർമ്മകൾക്കും ഒക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എത്രത്തോളം വാല്യൂ ഉണ്ട്, നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ എത്രത്തോളം വിലയുണ്ട് അതിനെന്ന് പറഞ്ഞ് ഫലിപ്പിക്കത്തക്ക രീതിയിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേകതരം എഴുത്ത്. അതുമാത്രമല്ല, ഈ ഒരു പുസ്തകത്തിലൂടെ അവർ പറഞ്ഞു വച്ചിരിക്കുന്ന ആളുകളുടെ കഥകൾ എത്രയോ ജനറേഷന് മുൻപ് ജീവിച്ചിരുന്ന ആളുകളാണ്. ശരിക്കും ഈ ഒരു പുസ്തകം വായിക്കുന്നവർക്ക് പല തലമുറകൾക്ക് മുൻപ് ജീവിച്ച പലരെയും വളരെ കാര്യമായിട്ട് നമുക്ക് അടുത്തറിയാൻ പറ്റും. അത്ര ഡീറ്റെയിൽഡായിട്ട് അത്ര കീനായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് മാധവിക്കുട്ടി ഈ ഒരു പുസ്തക രചന നടത്തിയിരിക്കുന്നത്. നീർമാതളം പൂത്തകാലത്തിലെ വിശേഷങ്ങൾ തുടരുകയാണ്. കൂടെയുള്ളത് ബുക്ക്മാർക്കുമായിട്ട് നന്ദയാണ്.

0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ആക്ഷൻ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
3: ഓ ഡ്രാമ, എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
4: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
6: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency um.
7: Namaskaram, naan Madhu Balakrishnan.
8: You are listening to Radio Suno.
7: Radio Suno, ketta ketta kootukoda.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station. Bookmark.
1: Bookmark.
0: With RJ Nanda.
2: എന്തൊക്കെയോ തരം മുൻവിധികൾ കൊണ്ട് ഒരുപാട് പേര് മാറ്റിവെക്കപ്പെട്ട ഒരു പുസ്തകം, അല്ലെങ്കിൽ ഒഴിച്ചു നിർത്തിയ ഒരു എഴുത്തുകാരി. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. പറഞ്ഞു വന്ന പുസ്തകം നീർമാതളം പൂത്ത കാലമാണ്. ആ പറഞ്ഞ എഴുത്തുകാരി മാധവിക്കുട്ടിയുമാണ്. ഈ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് ഒരു എഴുത്തുകാരി എന്നതിനേക്കാൾ ഉപരിയായിട്ട് മാധവിക്കുട്ടി ഒരു വ്യക്തിയായിട്ട് നമ്മൾ കണ്ട ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മളെ അതിശയിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു ഫാക്ടറുണ്ട്. അതായത്, അന്നോളം വരെയുള്ള ഒരു എഴുത്തുകാരും, ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ അത് ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിൽ പോലും കാണിക്കാത്തൊരു പ്രത്യേക ധൈര്യം മാധവിക്കുട്ടി ഒരു പുസ്തകത്തിൽ കാണിച്ചിട്ടുണ്ട്. തന്റെ ഏകാന്തത തുറന്നു പറയുക എന്ന് പറയുന്നത്, ഒരു പരിധിവരെ എഴുത്തുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ കലാകാരന്മാരെ സംബന്ധിച്ച് അവരുടെ ഒരു ആർട്ട് എന്ന് പറയുന്നത് ഒരു തരത്തിൽ അവർക്കത് എസ്കേപ്പിസമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ റിയാലിറ്റിയിൽ നിന്നും അവർക്ക് എസ്കേപ്പ് ആവാനുള്ള അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് അവരെഴുതുന്ന എഴുത്തുകളും അല്ലെങ്കിൽ അവർ വരയ്ക്കുന്ന ചിത്രങ്ങളും അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. പക്ഷേ അതിനെ ധൈര്യപൂർവ്വം ഫേസ് ചെയ്യാനും അതിനെ ധൈര്യപൂർവ്വം തുറന്നു പറയാനും അന്ന് മാധവിക്കുട്ടി കാണിച്ച ഒരു ധൈര്യം ഒരുപക്ഷെ അന്നത്തെ സാഹിത്യ ലോകവും അന്നത്തെ വായനക്കാരും തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. ഇന്ന് ഇങ്ങനെ തുറന്നു പറയുന്ന ഒരുപാട് പേര് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലാണ് മാധവിക്കുട്ടി ജീവിച്ചിരുന്നതെങ്കിൽ അന്ന് അവർ നേരിട്ട അവഗണനകളോ അല്ലെങ്കിൽ അവരുടെ പുസ്തകങ്ങൾ, അവരുടെ എഴുത്ത് രീതികൾ നേരിട്ട അവഗണനകൾ ഇന്ന് ഒരു പരിധിവരെ നേരിടേണ്ടി വരുമായിരുന്നില്ല. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് മാധവിക്കുട്ടിയും മാധവിക്കുട്ടിയുടെ രചനകളെയും അക്സെപ്റ്റ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടൊന്നും വേണ്ടി വരില്ല എന്നർത്ഥം. ഞാനീ പറഞ്ഞ ആംഗിളിലൂടെ ഒന്ന് ഇനി മാധവിക്കുട്ടിയുടെ രചനകളെ കാണാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറെ കൂടി നിങ്ങൾക്ക് പിടികിട്ടൂ എന്നുള്ളതാണ്. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ബുക്ക്മാർക്ക്
2: വിത്ത് ആർജെ നന്ദ.
3: ഒരു നല്ല പാട്ടൊക്കെ കേട്ട് അങ്ങനെ തിരികെ വരുന്ന സമയമാണ്. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. മാധവിക്കുട്ടി എഴുതിയ നീർമാതളം പൂത്തകാലം എന്ന ഓർമ്മക്കുറിപ്പിലൂടെയുള്ള യാത്രയായിരുന്നു ഇന്നത്തെ ബുക്ക്മാർക്കിൽ നമ്മൾ നടത്തിയത്. അത്രമേൽ തീക്ഷ്ണതയോടുകൂടി, അത്രമേൽ സുതാര്യതയോടുകൂടി ഓരോ കഥാപാത്രങ്ങളെയും സൃഷ്ടിച്ച്, ഒരു കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചു എന്നല്ല പറയേണ്ടത്, ഓരോ കഥാപാത്രങ്ങളെയും വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തന്നു എന്ന് വേണം പറയാൻ. അങ്ങനെ എഴുതിയ ഒരു പ്രത്യേക തരം എഴുത്ത് ഈ പുസ്തകം വായിക്കുന്ന ഏതൊരു വായനക്കാരന്റെയും ഹൃദയത്തിലേക്ക് ഗൃഹാതുരതയുടെ ഓർമ്മകളെ തുറന്നുവെക്കാൻ ഈ ഒരു പുസ്തകത്തിലൂടെ മാധവിക്കുട്ടി അതിയായി ശ്രമിച്ചു. ആൻഡ് അതിലവർ വിജയിച്ചു എന്ന് വേണം പറയാൻ. ആ വിജയത്തിന്റെ തന്നെ ഭാഗമായിട്ട് 1997 വയലാർ അവാർഡ് നേടിയ ഒരു കൃതിയായിട്ട് ഇത് മാറുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു സമയത്ത് മാധവിക്കുട്ടിയുടെ ഈ പുസ്തകമടക്കം മറ്റേതൊരു പുസ്തകം കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിലും പതിവ് ചിന്താരീതിയോ പതിവ് ശൈലിയോ ഒക്കെ ഒന്ന് മനസ്സിൽ നിന്നും മാറ്റിവെച്ചിട്ട് മാധവിക്കുട്ടിയെ മാധവിക്കുട്ടിയായിട്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ പുസ്തകങ്ങളെ ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ബുക്ക്മാർക്കിന്റെ സമയം കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് ഭയപറഞ്ഞ് പോവാണ് കേട്ടോ. അപ്പൊ കൂടുതൽ പുസ്തക വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ബുക്ക്മാർക്കിൽ കാണാം. കൂടെ ഉണ്ടായിരുന്നത് നന്ദയാണ്. കീപ് ലിസ്ണിംഗ് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: सुनो 91.7 FM
1: कदर्स फेवरेट रेडियो स्टेशन रेडियो सुनो।

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

0: 91.7 FM.
1: Qatar's favorite radio station.

0: 91.7 FM.
1: Qatar's favorite radio station.